ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 11. കൊല്ലവർഷം 1201, കർക്കടകം 17. 2026 ആഗസ്റ്റ് 2 ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 2 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജേഷ് വാര്യർ.
2: വാൽമീകിയുടെ ആദർശപുരുഷനായ രാമൻ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ളത് ബാലിവധത്തിന്റെ പേരിലാണ്. ആദർശധീരനെന്നും മര്യാദാ പുരുഷോത്തമനെന്നും വിളിക്കപ്പെടുന്ന ശ്രീരാമൻ കേവലം ഒരു മനുഷ്യനായി തന്നെയാണ് രാമായണ കഥയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ രാമൻ വിമർശനത്തിന് അതീതനുമല്ല. എന്നാൽ ബാലിവധത്തിന്റെ പേരിൽ രാമൻ വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളത് രാമായണത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. രാമനും സുഗ്രീവനും തമ്മിൽ ആദ്യം തന്നെ പരസ്പരം സഹായിക്കാമെന്ന ഒരു ധാരണ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അകാരണമായി സുഗ്രീവനെ ആട്ടിപ്പായിച്ച് സുഗ്രീവപത്നിയെ കട്ടെടുത്ത ബാലി കാലഘട്ടത്തിന്റെ ന്യായമനുസരിച്ച് ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയായിരുന്നു. അതിനാൽ ബാലിയെ വധിച്ച് സുഗ്രീവന്റെ പത്നിയെ താൻ വീണ്ടെടുത്തു തരുമെന്ന് രാമൻ സുഗ്രീവന് വാക്കുകൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യുപകാരമായി സീതാന്വേഷണത്തിന് സഹായിക്കുകയും സീതയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ യുദ്ധം ചെയ്ത് വീണ്ടെടുക്കും വരെ കൂടെ നിൽക്കുമെന്നും സുഗ്രീവൻ രാമനും വാക്കു നൽകുന്നുണ്ട്. ഈ നിബന്ധന പ്രകാരമാണ് ശ്രീരാമൻ ബാലിയെ കൊല്ലുന്നത്. ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്ത് കൊന്നത് എന്തിനാണെന്ന് പലരും രാമനെ വിമർശിക്കാനായി ചോദ്യമുയർത്താറുണ്ട്. ഇതിലേറ്റവും രസകരമായ കാര്യം രാമായണ കർത്താവ് തന്നെ രാമായണത്തിൽ ഈ ചോദ്യം ബാലിയെക്കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്. ബാലിയുടെ പത്നിയായ താരയും രാമനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ചോദ്യവും ഉത്തരവും രാമായണത്തിൽ തന്നെ ഉണ്ടെങ്കിലും ഓരോ രാമായണ വായനയിലും ഈ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ബാലി മഹാശക്തനും സ്വന്തം നിലനിൽപ്പിനായി എന്ത് അധർമ്മവും പ്രവർത്തിക്കുന്നവരുമായിരുന്നു. ആരെയും കൂസലില്ലാതെ എതിർത്ത് തോൽപ്പിക്കാൻ മാത്രം കായികബലമുള്ള മഹാശക്തനായ വാനരനായിരുന്നു ബാലി. രാവണനെപ്പോലും മുട്ടുകുത്തിച്ച് കൈക്കരുത്ത് ബാലിക്കുണ്ടായിരുന്നു. ശ്രീരാമ സുഗ്രീവ സഖ്യം നിലവിൽ വന്നതോടെയാണ് ബാലിയെപ്പറ്റി അന്വേഷിക്കാൻ ശ്രീരാമൻ പുറപ്പെടുന്നത്. ഉഗ്രപ്രതാപിയും അധർമ്മിയും അതിശക്തനും അജാതശത്രുവുമാണ് ബാലി എന്നത് രാമൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പുത്രിക്ക് തുല്യയായ അനുജപത്നിയെ എങ്ങനെയോ അപഹരിച്ചു കൊണ്ടുപോയി ധർമ്മവ്യവസ്ഥയ്ക്ക് ലംഘനം വരുത്തിയവനാണ് ബാലി എന്നത് ശ്രീരാമൻ ഗൗരവത്തോടെയാണ് കണ്ടത്. എതിരാളിയുടെ അർദ്ധശക്തി കൂടി തന്റേതാക്കാനുള്ള വരബലമുള്ള ബാലിയെ നേർക്കുനേർ യുദ്ധത്തിൽ കൊല്ലാനാവില്ലെന്ന് രാമായണം തന്നെ വളരെ വ്യക്തമായി പറയുന്നു. ചതിയിലൂടെ ശത്രുവിനെ കൊല്ലുന്നയാളല്ല ശ്രീരാമനെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. രാമരാവണ യുദ്ധരംഗത്തിൽ അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ആയുധം നഷ്ടപ്പെട്ട രാവണനെ രാമൻ തിരിച്ചയക്കുന്നത് നാം രാമായണത്തിൽ കാണുന്നുണ്ട്. കൂടുതൽ കരുത്തനായി നാളെ വന്ന് യുദ്ധം തുടരൂ എന്ന് നിർദ്ദേശിക്കുന്ന രാമൻ ബാലിയെ ചതിച്ചു കൊല്ലുകയില്ല എന്ന് വിശ്വസിക്കുന്നതല്ലേ ശരി? സാഹചര്യങ്ങൾക്കനുസരിച്ച് യുദ്ധതന്ത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാനാവൂ. ബാലി വധശിക്ഷ അർഹിക്കുന്നതുകൊണ്ടു മാത്രമാണ് രാമൻ ബാലിയെ ഒളിയം പെയ്ത് കൊല്ലുന്നത്. ബാലി വധത്തിന് മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ബാലിയുടെ വരബലം മനസ്സിലാക്കിയ ശേഷം ബാലിവധത്തിൽ നിന്ന് ശ്രീരാമൻ പിന്മാറിയിരുന്നെങ്കിൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമായി മാറുമായിരുന്നു. രാമനെ സംബന്ധിച്ചിടത്തോളം സത്യലംഘനം എന്നാൽ അത് മരണം തന്നെയായിരുന്നു. ബാലിയുടെ തെറ്റെന്തെന്ന് ശ്രീരാമൻ ബാലിയോട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചേറ്റം മഹാപാപി. ഒടുവിൽ കുറ്റങ്ങളേറ്റുപറഞ്ഞ് എല്ലാം ക്ഷമിക്കേണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ബാലി ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ ബാലിവധത്തിൽ ശ്രീരാമനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമേയില്ല. ബാലിവധം നൽകുന്ന പാഠം എന്തെന്നാൽ എത്ര തന്നെ കരുത്തനായിരുന്നാലും ജീവിതമൂല്യങ്ങളെ കൈവിട്ടാൽ ദുഃഖം അനുഭവിക്കേണ്ടി തന്നെ വരും. പണമോ പദവിയോ അധികാരമോ ഒന്നും നമ്മുടെ രക്ഷയ്ക്കായി എത്തില്ല. സത്യവും ധർമ്മവും കൈവിട്ടുള്ള ജീവിതം താൽക്കാലിക ഗുണങ്ങൾ തന്നാലും ആത്യന്തികമായി പരാജയം തന്നെയായിരിക്കും ഫലം എന്ന് ബാലിയുടെ മരണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാജേഷ് വാര്യർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി V.D. സതീശൻ. 6 പേരെ കാണാതായതായും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിലെ MLA മാരുമായും ജനപ്രതിനിധികളുമായും സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്നു നടത്താനിരുന്ന തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോഴിക്കോട് ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മദ്രസകളും സൺഡേ സ്കൂളുകളും ട്യൂഷൻ സെന്ററുകളും പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും പൂർണ്ണമായും അടച്ചിടണമെന്ന് ജില്ലാ കളക്ടർ. ഓൺലൈൻ ക്ലാസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. സംസ്ഥാനത്ത് വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മുൻ കായിക താരവും പുല്ലൂരാംപാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ കായിക പരിശീലകനുമായിരുന്ന C.K. സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പിള്ളിയുടെ അലയാഴിപ്പെറ്റ മക്കൾ എന്ന കവിത. ആലാപനം ശ്രീചിത്ര ആർ നായർ. 6:15 അർച്ചനയിൽ അധ്യാത്മരാമായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ രാഗസ്പർശം. നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീക്കൽ ചൊല്ലേസ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പാട്ടുമേളം പുനഃപ്രക്ഷേപണം. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 മയിൽപ്പീലി തൂക്കം, കുറുച്ചി PS സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 12:40 നാടകഗാനങ്ങൾ. 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 കഥാപ്രസംഗം, ബാബു കോലഞ്ചേരിയും സംഘവും അവതരിപ്പിച്ചത്. കഥ ചിരുത തെയ്യം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലി.
1: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Prime Minister Narendra Modi will launch the Nasha Mukt Yuva for Viksit Bharat Sankalp Abhiyan today through video conferencing. The launch will mark the beginning of a 100-week nationwide Jan Bhagidari campaign against substance abuse. Youth across the country from over 10,000 locations will participate in the program. My Bharat volunteers, My Bharat National Service Scheme volunteers, youth clubs, schools, colleges, universities, NGOs, youth wings of industry associations and more than 125 partner spiritual organizations will also join the program virtually. Under the campaign, weekly activities will be organized every Sunday across the country to promote awareness and encourage public participation in building a drug-free society. Prime Minister Narendra Modi has credited Indian youth for achieving progress in the area of science, technology and sports and called upon them to contribute in areas of cleanliness drive, conservation of water and natural resources and gift Indian artifacts. He was speaking after inaugurating the Swami Vivekanand Cultural Youth Centre, Vivek Smarak, in Mysuru yesterday. The Prime Minister emphasized that Swami Vivekanand's vision was to mentor our youth and empower them to work for nation building.
2: Swami Vivekanand ji युवाओं की शिक्षा को राष्ट्र निर्माण का मजबूत आधार मानते थे. उन्होंने स्वयं ये देखा था कि कैसे दुनिया के देश अपने युवाओं को शिक्षित बना रहे हैं, लेकिन दुर्भाग्य से तब भारत गुलाम था. भारत के युवा भी गुलामी की जंजीरों में जकड़े हुए थे. उस दौर से लेकर अब तक भारत के युवा ने एक लंबी यात्रा तय की है. भारत का जो युवा कभी जंजीरों में था, आज वो युवा दुनिया के विकास को गति दे रहा है. आज भारत की अर्थव्यवस्था सबसे तेजी से आगे बढ़ रही है. किसकी वजह से? भारत के युवाओं के सामर्थ्य से.
1: The Union Government has released 1,09,019 crore rupees to state governments as an additional installment of tax devolution over and above the regular monthly transfer schedule for August 10. In a statement, the Finance Ministry said the additional installment is intended to give states more room to speed up capital and development spending. The states include Uttar Pradesh, which received the largest share at 19,208 crore rupees, followed by Bihar, Madhya Pradesh, West Bengal, Maharashtra, Sikkim, Goa and Nagaland. Union Minister for Health and Family Welfare Jagat Prakash Nadda has reviewed the preparedness for the National Eligibility cum Entrance Test for Postgraduate NEET PG 2026 to ensure the smooth, secure, transparent and technology-enabled conduct of the examination. The exam is scheduled to be held on the 30th of this month. During the meeting, the minister assessed the preparedness of the National Board of Examinations in Medical Sciences, NBEMS, technology partners and other stakeholders involved in conducting the exam. The minister stressed that every effort must be made to ensure a fair, transparent and candidate-friendly examination while upholding the highest standards of integrity and security. Mr. Nadda also urged aspirants not to fall prey to rumours and rely only on official communication issued by NBEMS and the Ministry of Health and Family Welfare. US President Donald Trump has threatened to intensify military action against Iran, warning that American strikes will continue until Tehran halts attacks on shipping and returns to negotiations. The US State Department has issued a fresh security advisory urging Americans in West Asia to consider leaving the region or be prepared to depart if the conflict worsens. The renewed tensions also spilled into Gaza and Lebanon, with Israel carrying out fresh strikes despite Hamas announcing it was prepared to disarm under a US-backed ceasefire framework. Meanwhile, Iran has warned that it is ready to strike key Israeli infrastructure and American energy facilities across West Asia if it comes under attack. And India climbed to fourth place in the Commonwealth Games medal standings in Glasgow with a total of 39 medals, including 13 gold, 17 silver and 9 bronze. The latest came from 5,000 metre race where India's Gulveer Singh bagged the bronze. And that is the end of this news bulletin.

ആകാശവാണി കണ്ണൂർ, സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കാവ്യാഞ്ജലി. ഇന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ അലയാഴി പെറ്റമകൾ എന്ന കവിത ആലപിക്കുന്നത് ശ്രീചിത്ര ആർ നായർ.

0: അലയാഴി പെറ്റ മകൾ മലയാളമെന്ന് മൊഴി പല പാടു നിന്നു പരമാർത്ഥം.
1: വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ അലയാഴി പെറ്റ മകൾ എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ശ്രീചിത്ര ആർ നായർ. കാവ്യാഞ്ജലി.

ഈ നിലയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 കഥാപ്രസംഗം. ബാബു കോലഞ്ചേരിയും സംഘവും അവതരിപ്പിച്ചത്. കഥ ചിരുത തെയ്യം. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:30 ഡോക്ടർ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ച ചരടുകുത്തി കളിപ്പാട്ട്. ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കണ്ണൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 8:40 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: ആകാശവാണി കണ്ണൂർ, സമയം 6 മണി കഴിഞ്ഞ് 15:17. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ അധ്യാത്മരാമായണ പാരായണം.
1: സീതാന്വേഷണ യാത്രയ്ക്കിടയിൽ സംഭവിക്കുന്ന ഹനുമൽ സമാഗമം, സുഗ്രീവ സഖ്യം, ബാലിവധം, താരോപദേശം, സ്വയം പ്രഭാഗതി തുടങ്ങിയവയെല്ലാം കിഷ്കിന്ധയെ കേന്ദ്രമാക്കി ഉള്ളതിനാലാണ് ഈ കാണ്ഡത്തിന് കിഷ്കിന്ധാകാണ്ഡം എന്ന് പേർ വന്നത്. ബാലിസുഗ്രീവ യുദ്ധവും ബാലിവധവുമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. കാവാലം ശ്രീകുമാർ.

ഇന്ന് രാത്രി 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷര സൗരഭം. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ, സുധാകർ ദേവ്ലയുടെ ഖയാൽ. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. സ്റ്റുഡന്റ് കേഡറ്റ് പോലീസ് പദ്ധതിയുടെ 16th വാർഷികാഘോഷത്തിന്റെ കണ്ണൂർ സിറ്റി ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടക്കും. 5 വിദ്യാലയങ്ങളിലെ 200 കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡ് രാവിലെ 9 മണിക്ക് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ. കണ്ണൂർ കാഞ്ഞിര ദേശീയ യുവക് സംഘം വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2026ഉം എൻഡോമെന്റ് വിതരണവും ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേരാ യുവഭാരത് കണ്ണൂർ എസ് എൻ കോളേജ് NSS യൂണിറ്റുമായി ചേർന്ന് ഇന്ന് രാവിലെ കോളേജിൽ വെച്ച് ലഹരി വിരുദ്ധ ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിക്കും. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കടമ്പേരിയിൽ മഞ്ഞണി പൂനിലാവ് എന്ന പേരിൽ എസ് ജാനകി സ്മൃതി സദസ് സംഘടിപ്പിക്കുന്നു. ശക്തമായ മഴ തുടരുന്നതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മദ്രസകൾ, ട്യൂഷൻ സ്ഥാപനങ്ങൾ, ഞായറാഴ്ച പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. മഴ ശക്തമായി തുടരുന്നതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിറക്കി. കേരള വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ ഇരിട്ടി M2H ഹാളിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കും. പല്ലവി CK യുടെ ചിത്രപ്രദർശനം പല്ലവം ഈ മാസം 4 വരെ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള അമൃതം കർക്കടകം 4 ആഗസ്റ്റ് വരെ കലക്ട്രേറ്റ് പരിസരത്ത് നടക്കും. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠന വകുപ്പിൽ MSc ഫിസിക്സ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. യോഗ്യരായവർ നാളെ രാവിലെ 11 മണിക്ക് കണ്ണൂർ സർവകലാശാലയുടെ പയ്യന്നൂർ ക്യാമ്പസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 2 8064 01. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ എക്കണോമിക്സ് 1st ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. വിദ്യാർത്ഥിനികൾ നാളെ രാവിലെ 10 മണിക്ക് എല്ലാ അസസ് സർട്ടിഫിക്കറ്റുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 11th സംസ്ഥാന സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. ചാലാട് സ്നേഹ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കർക്കടക മാസത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പോത്തേരി സ്കൂളിൽ ക്ലാസ് സംഘടിപ്പിക്കുന്നു. മാടായി ഗവൺമെന്റ് ITIയിൽ വനിതാ സംവരണ വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആന്റ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 11 മണിവരെ നടക്കും. കണ്ണൂർ ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷം 6th class പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി 7th August നീട്ടി. ഫോൺ നമ്പർ 0490 2 96 2 9 6 5. കോടോം വേളൂർ ഗവൺമെന്റ് ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആന്റ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് പ്ലംബർ ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 3 സ്പോട്ട് അഡ്മിഷൻ നടത്തും. ക്രിംസൺ ആർട്ട് ഹബിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ചിത്രപ്രദർശനം വർണ്ണക്കിനാവ് നാളെ മുതൽ 8 വരെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ, നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് കാഞ്ഞങ്ങാട് നിത്യാനന്ദ കോട്ടയിൽ കർക്കടകോത്സവം സംഘടിപ്പിക്കുന്നു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പരമ്പരാഗത ആരോഗ്യ ഭക്ഷ്യമേള അമൃതം കർക്കടകം 4th August കലക്ട്രേറ്റ് പരിസരത്ത് നടക്കും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള കണ്ണൂർ ഖാദി ഗ്രാമ സൌഭാഗ്യയിൽ 25th August നടക്കും. ചിറക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിൽ കർക്കടകമാസ വിശേഷാൽ പൂജകളുടെ ഭാഗമായി ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും. തൃക്കരിപ്പൂർ പേക്കടം അക്ഷര ഗ്രന്ഥാലയ ബാലവേദിയുടെ നേതൃത്വത്തിൽ
ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഗ്രന്ഥാലയ ഹാളിൽ രാമായണ പാരായണ പഠനവും രാമായണത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണവും ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ: ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965. മൊബൈൽ 9947278781.
2: ഹലോ, നീ എവിടെയാ?
3: ഞാൻ നമ്മുടെ അനശ്വരയിലാ, ഓണം ഷോപ്പിംഗിന് വന്നതാ.
2: ഇത്ര നേരത്തെയോ?
3: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും, കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
4: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ: 1st 30 crore, 2nd 1 crore വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 rupees. നറുക്കെടുപ്പ് September 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 months കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
8: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: IIT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചുവ, കണ്ണൂർ.
0: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും

0: ം സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111995 82.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയ്ൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111995 81.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഉത്തരമലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769688.
4: ഹലോ, നീ എവിടെയാ?
5: ഞാൻ നമ്മുടെ അനശ്വരയിലാ. ഓണം ഷോപ്പിംഗിന് വന്നതാ.
4: ഇത്ര നേരത്തെയോ?
5: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റു ഡിസ്കൗണ്ടുകളും തുടരുന്നു.
6: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
9: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
8: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
10: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
11: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
12: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
19: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
1: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിലുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: മുത്തശ്ശാ, ഇതേതു പ്ലാന്റാണ്?
2: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ? ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
1: മുത്തശ്ശാ, നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
2: എന്തേ
1: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
2: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ച മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെന്റ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട്, സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി.

0: ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യംകോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യംകോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കുട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ 1 സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: 5,000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10,000 മീറ്ററിൽ വെള്ളി മെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റും 5,000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജമ്പ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കരൺജിത് സിംഗ് മാൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സാക്ഷി ചൗധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രിയ ഖംഗിംസിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സച്ചിൻ സിവ

0: മാച്ച് വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൗധരി, പ്രിയ ഗംഗാസ് സാക്ഷി, വെള്ളി മെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിൻ്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100, 200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ സത്യൻ കായിക രംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിൻ്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,19 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രവാചകഃ ജതിന ശർമ്മ.

0: षट्षष्ट्यधिक अष्टशतोत्तर सप्तसहस्रकोटि रूप्यकाणि महाराष्ट्र राज्यं च द्वाविंशत्यधिक सप्तसहस्रकोटि रूप्यकाणि अलभत। ग्लास्गो नगरे प्रवर्तमानासु राष्ट्रमंडल क्रीडासु भारतम् एकोनचत्वारिंशत् पदकैः सह पदकतालिकायां चतुर्थस्थानम् अधिगतवत्। भारतस्य पदकतालिकायाम् अधुना त्रयोदश स्वर्णपदकानि, सप्तदश रजतपदकानि, नवकांस्यपदकानि च सन्ति। भारतस्य नूतनपदकं 5000 मीटरमितायां धावनस्पर्धायां गुलवीरसिंहेन प्राप्तं कांस्यपदकम् अस्ति। मुष्टामुष्टिस्पर्धासु भारतेन उत्कृष्टं प्रदर्शनं कृतं, यत्र 7 स्वर्णपदकानि तथा 3 रजतपदकानि प्राप्तानि। पैरा एथलेटिक्स इत्येतस्मिन्नपि भारतेन ऐतिहासिकी उपलब्धिः सम्प्राप्ता। पुरुषाणां शॉट्पुट एफ 57 इत्येतस्यां स्पर्धायां सोमन राणा स्वर्णपदकं, शुभम जुयालः च रजतपदकं प्राप्तवान्। भारतर्तु विज्ञान विभागेन अद्य कर्नाटक, केरल, माहे, नागालैंड, मणिपुर, मिजोरम, त्रिपुरा, राजस्थान, उपहिमालयीय पश्चिम बंगाल, सिक्किमेषु अतिवृष्ट्यै नारंगवर्णीया संचेतना प्रसारिता। तथैव दिल्ली, हरियाणा, पंजाब, चंडीगढ़, उत्तराखंड, हिमाचल प्रदेश, जम्मू कश्मीर, लद्दाख, अरुणाचल प्रदेश, गुजरात, कोंकण, गोवा, मध्य प्रदेश, ओडिशा, अंडमान निकोबार द्वीप समूहेषु अपि अतिवृष्टि ही व्यक्ति कृता। इति वार्ताः।
1: आकाशवाणी
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
5: ഭരതനു രാജ്യവും രാമനു വനവാസവും, ഇവയാണ് കൈകേയി ദശരഥനോട് ചോദിച്ച രണ്ടു വരങ്ങൾ. എന്നാൽ ഭരതൻ ഇവയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. ഭരതൻ അയോധ്യയിൽ ഇല്ലാതിരുന്നപ്പോഴാണ് കൈകേയി ദശരഥനിൽ നിന്നു വരം നേടിയത്. അച്ഛൻ്റെ മരണശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോഴേ ഭരതൻ അതറിയുന്നുള്ളൂ. ഉടൻ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കൈകേയി ഗർഭത്തിൽ പിറന്നതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചു. തീയിൽ പതിച്ചോ, കാളകൂട വിഷം കുടിച്ചോ, വാൾ കൊണ്ട് കഴുത്തറത്തോ മരിക്കാൻ പോലും മുതിർന്നു. ഏറ്റവും ധാർമ്മികനായതുകൊണ്ടാണ് ഭരതനിൽ നിന്ന് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഭരതൻ അതിനുശേഷം കൗസല്യാദേവിയെ ചെന്നു കണ്ട് തൻ്റെ നിരപരാധിത്വം അറിയിച്ചു. പറയാതെ തന്നെ അത് തനിക്കറിയാം എന്നായിരുന്നു കൗസല്യയുടെ മറുപടി. കുലഗുരുവായ വസിഷ്ഠനും മന്ത്രി പ്രമുഖനായ സുമന്ത്രരും വന്ന് ഭരതനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അവരുടെ കാർമ്മികത്വത്തിൽ ദശരഥൻ്റെ സംസ്കാരകർമ്മം വിധിയാമണ്ണം നടത്തി. ആരൊക്കെ നിർബന്ധിച്ചിട്ടും ഭരതൻ അയോധ്യയിലെ രാജാവാകാൻ കൂട്ടാക്കിയില്ല. പകരം രാമനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പിറ്റേന്നാൾ കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. തീരുമാനിച്ചതുപോലെ ഭരതനും സംഘവും പിറ്റേന്ന് വനത്തിലേക്ക് പുറപ്പെട്ടു. സീതാരാമന്മാർ നടന്ന വഴികളും തങ്ങിയ സങ്കേതങ്ങളും കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം ഗുഹനിൽ വന്നു ചേർന്നു. ഭരതന്റെ രാമഭക്തി കണ്ട് ഗുഹൻ അത്ഭുതപ്പെട്ടു. ശ്രീരാമന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടന്നുരുണ്ടും കരഞ്ഞും ആ മണ്ണെടുത്ത് തലയിൽ അഭിഷേകം ചെയ്തുമാണ് ഭരതൻ ശ്രീരാമസന്നിധിയിലെത്തിയത്. കണ്ടപാടെ അദ്ദേഹം രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ശേഷം ഭരതൻ അച്ഛൻ്റെ മരണവാർത്ത രാമനെ അറിയിച്ചു. ശ്രീരാമൻ അതുകേട്ട് ഏറ്റവും ദുഃഖിച്ചു. സമനില വീണ്ടെടുത്ത് അച്ഛന് ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചു. എല്ലാം കഴിഞ്ഞ് ഏറ്റവും പറ്റിയ ഒരു സന്ദർഭത്തിൽ ക്ഷത്രിയാചാരവും ആശ്രമധർമ്മങ്ങളും ചൂണ്ടിക്കാട്ടി അയോധ്യയ്ക്ക് മടങ്ങണം എന്നും രാജ്യം ഭരിക്കണം എന്നും ഭരതൻ രാമനോട് അഭ്യർത്ഥിച്ചു. ശ്രീരാമൻ ഒന്നിനും വഴിപ്പെടുന്നില്ല എന്നു കണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. ആ സമയം ശ്രീരാമനിയോഗമനുസരിച്ച് വസിഷ്ഠൻ ഭരതന് രാമൻ മഹാവിഷ്ണുവാണ് എന്ന് വെളിവാക്കിക്കൊടുത്തു. അതോടെ ശ്രീരാമൻ്റെ പാദുകം സ്വീകരിച്ച് ജ്യേഷ്ഠൻ്റെ പ്രതിപുരുഷനായി രാജ്യം പരിപാലിക്കാൻ ഭരതൻ തയ്യാറായി. അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ഭരതൻ ഒരിക്കലും ഇരുന്നില്ല. അതിൽ രാമപാദുകം പ്രതിഷ്ഠിക്കുകയേ ചെയ്തുള്ളൂ. രാമൻ വനത്തിൽ വസിച്ചതുപോലെ നാട്ടിൽ കഴിഞ്ഞ ഭരതൻ ത്യാഗസമ്പത്തിൻ്റെ മഹിമ എന്ത് എന്ന് ലോകത്തിനു കാട്ടിക്കൊടുത്തു. ത്യാഗോജ്വലമായ വ്യക്തിജീവിതം കൊണ്ട് ഉന്നതവും സമ്പന്നവും മൂല്യവത്തുമായ ജീവിതം നയിക്കാം എന്നതിൻ്റെ മാതൃകയാണ് ഭരതൻ സൃഷ്ടിച്ചത്. ഭാരത സംസ്കൃതിയെ സമുജ്വലമാക്കുന്നതാണ് ഈ ത്യാഗമാർഗം. 14 വർഷം കഴിഞ്ഞു മടങ്ങിവന്ന രാമന് ഭരതൻ തിരിച്ചുകൊടുത്ത രാജ്യം പൂർവാധികം ക്ഷേമ ഐശ്വര്യങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നതും പ്രധാനമാണ്. രാമരാജ്യം എന്ന ആദർശ രാഷ്ട്രത്തെ സൃഷ്ടിച്ചതിൽ ഭരതൻ്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ സാമർഥ്യത്തെ ദീർഘദർശനം ചെയ്തിട്ടാണ് വസിഷ്ഠൻ അദ്ദേഹത്തിന് ഭരതൻ എന്ന് പേരിട്ടതു തന്നെ. ത്യാഗവും സേവനവും ധർമ്മത്തിന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന മഹിത സംസ്കാരം വിളയിച്ച ഭാരതം ഈ രാമസഹോദരൻ്റെ പേരിലാണോ അറിയപ്പെടുന്നത് എന്ന് വ്യക്തമല്ല.
2: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ.
3: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്. അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 5:09. തീവണ്ടി യാത്രക്കാർ ശ്രദ്ധിക്കുക. 1:66:49 പരശുരാം എക്സ്പ്രസ് 5 മിനിറ്റും 1:63:45 നേത്രാവതി എക്സ്പ്രസ് 28 മിനിറ്റും 1:95:78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 3:06:06 വൈകിയോടുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
9: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
10: 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
11: ഓലച്ചൂട്ട് വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം VK അനിൽകുമാർ.
12: ഛത്രപുരാണം.

കേരളത്തിൻ്റെ ഇന്നത്തെ സവിശേഷമായ കാലാവസ്ഥയിൽ ഏതു സമയത്തും മഴ പെയ്യുന്ന അവസ്ഥയാണ്. മഴക്കാലത്ത് അതിവർഷവും വേനൽക്കാലത്ത് അതികഠിനമായ ചൂടുമാണ്. മഴയും ചൂടും നമ്മുടെ സഹനത്തിനും അപ്പുറമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. കഠിനമായ ചൂടും കടുത്ത മഴയും ഇടകലർന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാകുന്നു കുട. മഴക്കാലവും വേനൽക്കാലവും കുടയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യർക്ക് പല തരത്തിലാണ് കുടയുമായുള്ള ആത്മബന്ധം. കുട നമ്മുടെ ജീവിതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, അധികാരത്തിൻ്റെ, അഭയത്തിൻ്റെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ, അങ്ങനെ കുടകൾ ജീവിതത്തിൽ പലതിൻ്റെയും പ്രതിനിധാനങ്ങളാണ്. മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന തലവാചകത്തിൽ ഇരുളിലാണ്ടുപോയ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളുടെ എല്ലാ നരകയാതനയും ഉൾച്ചേർന്നിരിക്കുന്നുണ്ട്. വെൺകൊറ്റക്കുടയും ഏകഛത്രാധിപതിയും ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവരലും കുടമാറ്റവും വെള്ളോലമൈക്കുടയാധാരമായി ശേഷിപെടലും അങ്ങനെ പലതാണ് കുടയുടെ ജീവിതത്തിലെ പ്രതിനിധാനങ്ങൾ. ദൂരെ ഓർമ്മയുടെ അകലങ്ങളിലെ അകലങ്ങളിൽ, ഓർമ്മയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ തുരുത്തിൽ, തൃക്കരിപ്പൂരിലെ വയലുകളിൽ മഴപ്പെയ്ത്തിൻ്റെ അനുസ്യൂതി, ഇടവപ്പാതിയുടെ കാരുണ്യവരിഷങ്ങളിൽ പാടവും പറമ്പും മനസ്സും അകവും പുറവും സമ്പൂർണം ജലഭരിതം. മഴക്കാലം മഴപ്പെയ്ത്തിൻ്റെയും ജലഭരമായ നിറവുകളുടെയും കാലമാണെങ്കിൽ അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് കഷ്ടപ്പാടുകളുടെയും സങ്കടങ്ങളുടെയും കലക്കങ്ങളുടെയും കാലം കൂടിയാണ്. മഴയുടെ മാനമിരുളുമ്പോൾ പറമ്പിലും പാടത്തും കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ മനവും ഇരുളുന്നു. മഴ അതിൻ്റെ എല്ലാ ആസക്തിയോടെയും തിമിർത്ത് പെയ്യുന്ന കണ്ടങ്ങളിൽ കുനിഞ്ഞ് പണിയെടുക്കുന്ന അമ്മമാർ, അവർക്ക് താങ്ങായി തണലായി വലിയ കളക്കുടയുണ്ട്. ജീവിതത്തിൽ ആദ്യം കാണുന്ന കുട കളക്കുടയാണ്. ഉള്ളിൽ വിസ്താരമേറിയ ഓലക്കുടയാണ് കളക്കുട. മുള കൊണ്ടുള്ള കാല് വളരെ ചെറുതും തടിയുള്ളതുമാണ്. ഒരിച്ചൊരിയുന്ന മഴയത്തിൽ കണ്ടത്തിൽ നടുമണങ്ങിയ അമ്മമാരെ മഴയിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കുന്ന വിധത്തിലാണ് കളക്കുടയുടെ രൂപനിർമ്മിതി. കളക്കുട വീഴാതെ പുറത്തു വെച്ച് മണങ്ങി നിന്നാണ് അമ്മമാർ കണ്ടത്തിൽ പണിയെടുത്തിരുന്നത്. മഴയും കുടയും കുട്ടിക്കാല കൗതുകങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നു. ഒന്നാം ക്ലാസ്സിൽ ആദ്യമായി പോകുമ്പോൾ പുതിയ കുടയും പുസ്തകവും വളരെ പ്രധാനമാണ്. അന്ന് സാധാരണ കറുത്ത തുണി കൊണ്ടുള്ള കുടകളാണ് ഉണ്ടായിരുന്നത്. രണ്ടായി മടക്കുന്നതോ മൂന്നായി മടക്കി ചെറുതാക്കുന്നതോ ആയ കുടകൾ ലഭ്യമായിരുന്നില്ല. ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികളും രണ്ടിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളും കുഞ്ഞിക്കുടകളാണ് പിടിച്ചത്. അതിനു മുകളിൽ പ്രായമുള്ളവർ സാധാരണ കുടകളും അതിനു മുകളിൽ പ്രായമുള്ളവർ തൊണ്ടൻ കുടയും കൂടെ കൊണ്ടു നടന്നു. തൊണ്ടൻ കുടയെ കാലം കുട എന്നുകൂടി പറഞ്ഞിരുന്നു. മരത്തിൻ്റെ വളഞ്ഞ വലിയ കാലും ഉള്ളിൽ വിസ്താരവുമുള്ള കുടകളായിരുന്നു കാലൻ കുടകളെന്ന തൊണ്ടൻ കുടകൾ. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കായി വാങ്ങിക്കുന്ന കുഞ്ഞിക്കുടയുടെ കുഞ്ഞിക്കാല് വളരെയധികം സവിശേഷതയുള്ളതായിരുന്നു. ഉള്ളിൽ ചിത്രപ്പണികളോടുകൂടിയ സ്ഫടിക രൂപത്തിലുള്ള കുഞ്ഞിക്കാലുകൾ കുട്ടിക്കാലത്തുണ്ടാക്കിയ കൗതുകം വിവരണാതീതമായിരുന്നു. സ്കൂളിൽ കുടകൾ മാറിപ്പോകാതിരിക്കാൻ കുടയുടെ മുകളിൽ നൂലുകൊണ്ട് അതാത് കുട്ടികളുടെ പേരുകൾ കൂടി തുന്നിച്ചേർത്തിരുന്നു.
മടക്കുന്ന കുടകൾ എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് ദുബായ് കുടകൾ മാത്രമാണ്. കറുത്ത തുണിക്കുടകളല്ലാതെ മറ്റു നിറങ്ങളിൽ ഉള്ള കുടകളൊന്നും ഉണ്ടായിരുന്നില്ല. ദുബായ് കുടകൾ മാത്രമാണ് പ്രത്യേക നിറമുള്ള രണ്ടായോ മൂന്നായോ മടക്കാൻ പറ്റുന്ന കുടകളായി അന്ന് അപൂർവമായി നാട്ടിലുണ്ടായിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തതായിരുന്നു അക്കാലത്തെ ദുബായ് കുടകൾ. മഴക്കാലമായി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ കുട വാങ്ങിക്കുന്നതിൻ്റെയും പഴയ കുട ശരിയാക്കുന്നതിൻ്റെയും തത്രപ്പാടായിരുന്നു. അങ്ങേയറ്റത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും പുതിയ കുടകൾ എന്നത് എളുപ്പവുമായിരുന്നില്ല. മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ച കുട തന്നെ റിപ്പയർ ചെയ്ത് ശരിയാക്കി ഉപയോഗിക്കുകയാണ്.

പതിവ്. ഉട നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച് വീടുകളിൽ കയറിയിറങ്ങുന്ന ഉട നന്നാക്കുന്നവർ കൂടി അന്ന് ഉണ്ടായിരുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ചിലർ അക്കാലത്ത് ഉട നന്നാക്കുന്നതിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. കുട്ടിക്കാലത്ത് വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്തിരുന്ന് കുട നന്നാക്കുന്ന കോരേട്ടൻ, വേമാരിയിലും കൊടും വെയിലിലും കുടയില്ലാതെ ചിരിക്കുന്ന കോരേട്ടൻ്റെ മുഖം മങ്ങാതെ മായാതെ ജ്വലിച്ചു നിൽക്കുകയാണ്. ചെറുതായി ചെറുതായി കുടകൾ നമ്മുടെ കീശയോളം ചെറുതായപ്പോൾ വലിയ കുടക്കമ്പിയും നാടുനീങ്ങി. കുടയ്ക്ക് തൃക്കരിപ്പൂര് നാട്ടിൽ മറ്റെവിടെയുമില്ലാത്ത ആത്മീയ ജീവിതം കൂടിയുണ്ട്. ഇവിടെ കുട ഒരു സവിശേഷ രൂപനിർമ്മിതിയാണ്. ഞങ്ങൾക്ക് കുട എന്നത് കൊടും വേനലിൽ നിന്നും അതിവർഷത്തിൽ നിന്നും മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തുന്ന, മനുഷ്യന് തണലൊരുക്കുന്ന കേവലം ഒരു അഭയമുദ്ര മാത്രമല്ല. ഒരു തിണയിൽ നിന്നും മറ്റൊരു തിണയിലേക്ക്, ഒരു കാവിൽ നിന്നും മറ്റൊരു കാവിലേക്ക്, ഒരു ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്ക്. ഞങ്ങളുടെ നാട്ടിലെ തെയ്യങ്ങളുടെ സഞ്ചാരത്തിൻ്റെയും അനന്തമായ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനിതക രൂപകങ്ങൾ കൂടിയാണ് കുടകൾ. എൻ്റെ വെള്ളോലമൈക്കുട ആധാരമായി ഞാൻ ശേഷിപ്പെട്ടു. സങ്കടപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, തന്നെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ചൂടിയ വെള്ളോലക്കുട ആധാരമായാണ് ഉത്തരമലബാറിലെ വീടുകളിലും കാവുകളിലും പട്ടിഞ്ഞാറ്റകളിലും തറവാടുകളിലും തെയ്യങ്ങൾ ശേഷിപ്പെട്ടിട്ടുള്ളത്. കുടക്കാരൻ നാട്ടിലെ സവിശേഷമായ ആചാരക്കാരൻ കൂടിയാകുന്നു. കാവുകളിലേക്കും കഴകങ്ങളിലേക്കും വേണ്ടുന്ന പ്രത്യേക വിധത്തിലുള്ള കുടകൾ നിർമ്മിക്കുന്നതിന് അവകാശാധികാരങ്ങളുള്ള കുടുംബാംഗങ്ങൾ കൂടിയുണ്ട്. കാവുകളിലെ സമ്പ്രദായി അല്ലെങ്കിൽ നല്ലറിവോൻ എന്നറിയപ്പെടുന്ന കണിശ കുടുംബത്തിനാണ് ഇങ്ങനെ ഓലക്കുടകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക അവകാശാധികാരങ്ങളുള്ളത്. വീടിനടുത്തുള്ള നാരായണേട്ടൻ്റെ കണിശ കുടുംബം ഒരു കാലത്ത് ഓലക്കുട നിർമ്മാണത്തിൽ അത്രയും പേരും പ്രശസ്തിയുമുള്ളവരായിരുന്നു. നാരായണേട്ടൻ്റെ അമ്മ മാധവിയേട്ടി ഉണ്ടാക്കുന്ന ഓലക്കുടകൾ അത്രയും കേളികേട്ടതാണ്. കണ്ടത്തിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കളക്കുടകളും അതീവ സാങ്കേതിക തികവോടെ മാധവിയേട്ടി വീട്ടിൽ വെച്ചുണ്ടാക്കി. കാവുകളിൽ ചൈതന്യം സാന്നിധ്യപ്പെടുന്ന ആചാരക്കുട, വെള്ളോലക്കുട ഇങ്ങനെയുള്ള കുടകൾ കൂടി ഉണ്ടാക്കുന്നതിൽ നാരായണേട്ടനും മാധവിയേട്ടിയും അതീവ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. പനയോലകൾ മുറിച്ച് വെയിലത്തുണക്കി നിറങ്ങൾ മിശ്രണം ചെയ്ത് അതിമനോഹരമായ കുടകൾ നിർമ്മിച്ചു. ഒരു നാടിനെ തന്നെ കുടക്കീഴിലാക്കിയ മാധവിയേട്ടിയുടെയും നാരായണേട്ടൻ്റെയും സമർപ്പിത ജീവിതം കൂടിയുണ്ട് തൃക്കരിപ്പൂരിൻ്റെ ചത്ര ചരിത്രങ്ങളിൽ. കളക്കുട, ഓലക്കുട, വെള്ളോലക്കുട, ആചാരക്കുട എന്നിങ്ങനെ കുടകളിൽ തികച്ചും വ്യത്യസ്തമായ കുടകൾ നാരായണേട്ടനും അമ്മ മാധവിയേട്ടിയും നിർമ്മിച്ചുകൊണ്ടിരുന്നു. കാവിൽ കുട എന്നത് ഏറ്റവും സവിശേഷമായ ഒരു സാംസ്കാരിക രൂപകമായി തീർന്നു. അധികാരികൾക്കോ വിഗ്രഹങ്ങൾക്കോ അടക്കി നിർത്താനാകാത്ത തെയ്യങ്ങളുടെ അനിയന്ത്രിതമായ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ എക്കാലത്തെയും ചരിത്ര സ്മൃതിയാണ് വെള്ളോലക്കുട. ആ ചരിത്രത്തിൻ്റെ ആൾരൂപമാണ് കാവിലെ കുടക്കാരൻ എന്ന ആചാരക്കാരൻ. കാവിൽ രണ്ടു തരത്തിലുള്ള കുടയിളക്കമുണ്ട്. ഒന്ന് വളരെയധികം നീളമുള്ള മുളങ്കാലിൽ പിടിച്ച കുടയിൽ ശക്തിയെ ആവാഹിച്ചുകൊണ്ട് കാവിനെ പ്രത്യേക താളത്തിൽ ചുറ്റിയുള്ള ആട്ടമാണ്. മറ്റൊന്ന് കാവിലെ ഓട്ടുകുടകളുടെ ഇളക്കമാണ്. ചുറ്റിലും അലുക്കുകൾ പിടിപ്പിച്ച കുടയിളക്കത്തിൻ്റെ ശബ്ദം കളിയാട്ടത്തിൻ്റെ തന്നെ ശബ്ദമാണ്. ചെണ്ടയുടെ ശബ്ദായമാനമായ താളത്തിൽ നിരവധി ഓട്ടുകുടകളുടെ ഒന്നിച്ചുള്ള കുടയിളക്കം സൃഷ്ടിക്കുന്ന തെയ്യത്തിൻ്റെ ശബ്ദ സിംഫണി മറ്റെല്ലാ ശബ്ദങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത ഒരനുഷ്ഠാന വിശേഷമാണ് ഈ കുടയിളക്കം. വെൺകൊറ്റക്കുട, ഏകച്ഛത്രാധിപതി, ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവരിക തുടങ്ങിയ പ്രയോഗങ്ങളിൽ കുട അപ്രതിരോധ്യമായ ഒരധികാര ചിഹ്നമായി രൂപാന്തരപ്പെടുന്നു. ആലവട്ടത്തോടും
വെഞ്ചാമരത്തോടൊപ്പമുള്ള മുത്തുക്കുട കുടയുടെ തന്നെ മറ്റൊരു അസ്തിത്വത്തെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ കുടയ്ക്ക് ചരിത്രത്തിലും സംസ്കാരത്തിലും പല രൂപാന്തരങ്ങളും സംഭവിച്ചു. നൂറുകണക്കിന് വർണ്ണക്കുടകൾ ആകാശത്തിലേക്ക് വിടർത്തുന്ന ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ആകർഷണം തന്നെ കുടയാണ്. ബഹുവിധ വർണ്ണങ്ങൾ ചാലിച്ച് അന്തിവാനിലേക്ക് ഉയർത്തുന്ന വർണ്ണക്കുടമാറ്റം ലോകത്താകമാനമുള്ള പൂരപ്രേമികളെ ഹഠാതാകർഷിച്ചിട്ടുള്ളതാണ്. ഉത്തരമലബാർ ജീവിതത്തിൽ കുടയ്ക്ക് പലതാണ് അതിൻ്റെ കർമ്മനിയോഗങ്ങൾ. പഴയ കാലത്ത് കല്യാണം നടക്കുമ്പോൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുമ്പോൾ പുതിയ പെണ്ണിനെ പിടിക്കാനായി മാത്രം പ്രത്യേകം കുട വാങ്ങിക്കുമായിരുന്നു. കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന മംഗലപ്പെണ്ണിനെ പുതിയാപ്പിളയുടെ പെങ്ങൾ പുതിയ കുട പിടിച്ചാണ് വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത്. ഒരു കുടക്കീഴിലാകുന്ന ദാമ്പത്യത്തിൻ്റെ സ്നേഹമാധുര്യങ്ങളുടെ പ്രതീകമായാണ് പുതിയ പെണ്ണിൻ്റെ തലയ്ക്ക് മുകളിൽ വിടരുന്ന പുതിയ കുട. കുട പലതാണ്, പലതാണ് കുടയുടെ ധർമ്മങ്ങൾ. ഒരേ സമയം കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും അധികാരത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും അനന്തമായ സ്വാതന്ത്ര്യത്തിൻ്റെയും അലിവിൻ്റെയും അഭയത്തിൻ്റെയും പ്രതീകമാകാൻ കുടയ്ക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് അഭയം തരുന്നവർ കൊടും വെയിലും കനത്ത മഴയും കൊണ്ട് ഒടുവിൽ എത്രമാത്രം നിറങ്ങിട്ട് പോകുന്നു എന്ന യാഥാർത്ഥ്യം നരച്ച് നിറം മങ്ങിപ്പോയ കുടയുടെ ക്ഷീണിത രൂപം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.

0: ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
1: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയുടെ മാനന്തവാടി ക്യാമ്പസിൽ എം എ ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യത 45% കുറയാതെയുള്ള ബിരുദം. യോഗ്യരായവർ 4 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി വകുപ്പ് മേധാവി മുൻപാകെ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ 9400-5820-22. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക നിയമനത്തിനുള്ള അഭിമുഖം നാളെ രാവിലെ 11 നടക്കും. കണ്ണൂർ സർവകലാശാലയിൽ ഓവർസിയർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയുള്ള നിയമനത്തിനായി യോഗ്യതാ രേഖകളുടെ പരിശോധന പൂർത്തീകരിച്ച ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം 11 ഉച്ചയ്ക്ക് 1 താവക്കര ആസ്ഥാന കാര്യാലയത്തിൽ നടക്കും. ബന്തടുക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് തസ്തികയിലേക്ക് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക

0: ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ. അപേക്ഷകൾ ആഗസ്റ്റ് 10 വൈകുന്നേരം 4 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9188043550. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.

0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 56 സെക്കൻഡ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ൽ ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴിനടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: സ്വാമി വിവേകാനന്ദ യുവാവോ കി ശിക്ഷ കോ രാഷ്ട്ര നിർമ്മാണ കാ മജ്ബൂത് ആധാർ മാനത്തെ ഥേ. ആജ് യുവാ ദുനിയാ കേ വികാസ് കോ ഗതി ദേ രഹാ ഹൈ. ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സേ തേജി സേ ആഗേ ബഡ് രഹി ഹൈ. ഭാരത് കേ യുവാവോ കേ സാമർത്ഥ്യ സേ.
1: 2026 നീറ്റ് PG പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി JP നദ്ദ. ഈ മാസം 30 നീറ്റ് PG പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് PG പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. August 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ

0: വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5-ാം തീയതി വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാജ്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2-ാം മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13-ആയി ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം 31 ജൂലൈ വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ. സമയം 7:00 കഴിഞ്ഞ് 35:31.
4: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം.
4: 100% പ്ലേസ്മെന്റ്.
5: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 8075-680-412. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
7: 7,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
6: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
6: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
7: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്താ.

പൂർവി കല്യാണി എന്ന രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ പ്രശസ്തമായൊരു കൃതിയാണിത്. ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ് സ്വരസ്ഥ.

0: 53-ാമത് മേളകർത്താരാഗമായ ഗമനശ്രമയുടെ ജന്യമാണ് പൂർവി കല്യാണി.
1: മനസ്സിലുണരൂ ഉഷസന്ധ്യയായി.
0: ദക്ഷിണാമൂർത്തി സ്വാമി ഇണം പകർന്ന പ്രശസ്തമായ ഒരു ഗാനമാണ്. അതുപോലെ മറ്റൊരു ഗാനമാണ്

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നിങ്ങൾക്കറിയാമോ, ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടോസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് ഇന്ത്യൻ ചക്രവർത്തിയെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ബിസി 321-298 കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തിയും മൗര്യ സാമ്രാജ്യ സ്ഥാപകനുമായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനെയാണ് ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോകോട്ടോസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
5: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
4: പിന്നെങ്ങനെ?
5: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
6: ട്രെഡി മിക്സ് കറി പൗഡർ.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
7: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
8: എല്ലാവർക്കും സ്നേഹസ്വാഗതം ദർപ്പണത്തിലേക്ക്.
7: അതെ
8: ചേട്ടാ,
7: ഓ
8: ഈ അക്ഷരങ്ങളൊക്കെ അതതിന്റെ സ്ഥാനത്ത് കൃത്യമായിട്ട് വെച്ചില്ലെങ്കിൽ എന്തൊരു പ്രശ്നമാണല്ലേ.
7: പിന്നെ ഒരു ഒറ്റ അക്ഷരം മാറിയ പോരെ, വാക്കിന്റെ അർത്ഥം മാറും, ഉദ്ദേശിച്ചത് മാറും, അങ്ങനെ ചിലപ്പോ ജീവിതം തന്നെ മാറിപ്പോകും.
8: അതാണ്, അതുകൊണ്ട് ചേട്ടൻ നല്ലോണം ശ്രദ്ധിച്ചോട്ടാ.
7: അല്ല ചേച്ചി ഇപ്പോ എന്താ ഇത് പറയാൻ കാരണം? ചേച്ചിക്ക് വല്ല അബദ്ധവും?
8: ഏയ് ഇല്ല, ഈ ദർപ്പണത്തിൽ വരുന്ന അപൂർവം ചില മെസ്സേജുകള് അത് അങ്ങനെ തന്നെ വായിച്ചാ വലിയ അബദ്ധാവും പറയായിരുന്നു. ഈ ഫോണിൽ എഴുതുന്നതിന്റെ പ്രശ്നമാവും. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്.
7: എന്താണ്?
8: നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അക്ഷരം ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന്.
7: ഓഹോ,
8: ഇപ്പോ ഈ എന്ന അക്ഷരം തന്നെ.
7: ആ ശരിയാ, ഇംഗ്ലീഷിലാണെങ്കിൽ ഈ എന്ന അക്ഷരമല്ലേ, അതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. അതിനെ ഒഴിവാക്കിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റുമോ?
8: അപ്പൊ മലയാളത്തിൽ എന്താ ഈക്ക് പ്രാധാന്യമില്ലേ? ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ഇങ്ങനെ കൊണ്ടുപോകാൻ ഇത്തിരി പാടാണെന്ന് പറയാൻ എത്ര ഈ വേണം.
7: ശരിയാണ് ശരിയാണ്, ഇങ്ങനെ ഇടക്കിടക്കുള്ള ഇവരുടെ ഇമ്മാതിരി സംസാരം ഇത്തിരി കുറച്ചെങ്കിൽ എന്ന് പറയാനും കൊറേ ഈ വേണം.
8: അതാണ്. അപ്പോ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ഇംഗ്ലീഷില് ഈ ഇല്ലാണ്ട് ഒരു പാരഗ്രാഫ് പോലും എഴുതാൻ ബുദ്ധിമുട്ടാണ്.
7: അതെ പറഞ്ഞു.
8: അപ്പൊ പിന്നെ ഈ ഇല്ലാണ്ട് ഒരു നോവൽ തന്നെ എഴുതുന്ന കാര്യം ആലോചിച്ചു നോക്കൂ.
7: ആ അത് നല്ല ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ എഴുതാൻ പറ്റുമോന്ന്. പക്ഷേ അതൊരു സംഭവമായിരിക്കും, ചിലപ്പോ ഗിന്നസ് ബുക്കിലൊക്കെ പേരും വരും.
8: ആ വന്നല്ലോ അഭിനവ മലപ്പൊടിക്കാരൻ നടക്കാത്ത സ്വപ്നം കൊണ്ട്.
7: എന്ത്?
8: ഓ അതായത് ചേട്ടാ, ഈ ഇല്ലാത്ത നോവലൊക്കെ പണ്ടേ ഒരാൾ എഴുതി കഴിഞ്ഞു.
7: ആര്?
8: അമേരിക്കക്കാരനായ ഏണസ്റ്റ് വിൻസെന്റ് റൈറ്റ്.
7: അയാൾ എഴുതിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എഴുതാമായിരുന്നു.
8: എങ്കിൽ അതൊരു ദുരന്തമാകുമായിരുന്നു. പക്ഷേ ഏണസ്റ്റിന്റെ ആ നോവലുണ്ടല്ലോ, അതൊരു സംഭവമായിരുന്നു കേട്ടോ.
7: അതെയാ?
8: ആ ഗാഡ്സ് ബൈ എന്ന നോവലില് 50,000 വാക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരിടത്ത് പോലും ഈ എന്ന അക്ഷരം ഉണ്ടായിരുന്നില്ല.
7: ഓഹോ.
8: അപ്പോ ഇനിയും ഇക്കാര്യം പറഞ്ഞിരുന്ന ഇതെന്ത് കൂത്ത്, ഇത് ശരിയാവില്ല എന്നും പറഞ്ഞ് ശ്രോതാക്കള് റേഡിയോ ഓഫാക്കും. അതുകൊണ്ട് വേഗം നമുക്ക് മെസ്സേജ് നോക്കാം.
7: ശരി. ജൂലൈ 27 ജാലകത്തിൽ ഓപ്പറേഷൻ തുഫാൻ പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെ നടത്തുന്ന ശക്തമായ പോരാട്ടത്തിന് പിന്തുണയായി രൂപം കൊടുത്ത യോധ ആപ്പിനെ കുറിച്ചും പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. കലക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, റൂറൽ SP, MLA തുടങ്ങിയവർ സംസാരിച്ചപ്പോൾ കണ്ണൂരിനെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വ്യക്തമായി എന്ന് രമണി പീതാംബരൻ, തിരുവമ്പാടി, കോഴിക്കോട്.
8: കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ.
7: ഓ ചേച്ചിക്ക്
8: കമന്റ് പറഞ്ഞ ചമ്മണ്ട, കൺഫ്യൂഷൻ എനിക്കല്ല, പള്ളൂരിലെ കവിതാ ഹരീന്ദ്രനാണ്.
7: ഓ ശരി ശരി, എന്താണ് പ്രശ്നം?
8: സയൻസ് കഫേയിൽ 2 ദിവസങ്ങളിലായി ശ്രീ ദേവരാജൻ അവതരിപ്പിച്ച ദിവസം, മാസം, വർഷം ഇതൊക്കെ കണക്കാക്കിയത് എങ്ങനെ? ആ വിഷയത്തിലെ പ്രഭാഷണം ശരിക്കും കുഴപ്പിച്ചു. ആകാശവാണി വാട്സാപ്പ് ഗ്രൂപ്പിൽ റെക്കോർഡ് വന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലായത്, പ്രത്യേകിച്ചും രണ്ടാം ഭാഗം. ഏതായാലും ദേവരാജൻ സാറിനും ആകാശവാണിക്കും നന്ദി. പെട്ടെന്ന് ചിന്തയിൽ വരാത്ത ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്രയും വിശദമായി പറഞ്ഞു തരുന്നതിന് എന്നാണ് കവിത എഴുതിയിട്ടുള്ളത്.
7: ഓക്കെ, 28-ന് ജാലകത്തിൽ കേട്ട കവി, ചിത്രകാരൻ, ശില്പി ഒക്കെയായ വാസുദേവൻ നമ്പൂതിരിയുമായുള്ള അഭിമുഖം റേഡിയോ കളക്ഷൻസ് സംബന്ധിച്ച് ചെയ്തത് വളരെ ഇഷ്ടമായി എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കെ വി കോറോം.
8: ഇദ്ദേഹം മുമ്പ് എപ്പോഴും കത്തയച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ കത്തൊന്നും കാണാറില്ലായിരുന്നു. ഇപ്പൊ അയച്ചതിൽ സന്തോഷം. കടലിന്റെയും മീനിന്റെയും മണമുള്ള വാക്കുകളാൽ സമ്പന്നമായ നോവൽ. മീൻ, വെള്ളം, മീൻവേട്ട, വേട്ടക്കാരികൾ, അവരുടെ മീനറിവുകൾ, മീൻ മണം, ഇവ ചേർന്ന് രൂപപ്പെടുത്തിയ കൃതി. 27-ാം തീയതി വായനയുടെ വാതായനങ്ങളിൽ അശോകൻ എഴുതിയ കോപ്പ നിറയും മീൻ എന്ന കൃതിയെ പി കെ സുരേന്ദ്രൻ വിലയിരുത്തിയത് പ്രസ്തുത കൃതിയെ അടുത്തറിയാൻ ഉപകരിച്ചു എന്ന് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
7: ശരി, വേറിട്ട പാതകളിലൂടെ സഞ്ചരിച്ച് നിശബ്ദ സേവനങ്ങളിലൂടെ സ്വന്തം ഇടം അടയാളപ്പെടുത്തിയ വനിതകളെ ജനസമക്ഷം പരിചയപ്പെടുത്തുന്ന ശ്രീതിലകം പരിപാടി അഭിനന്ദനീയമാണ്. ഇത്തരം സ്ത്രീരത്നങ്ങളുടെ അതിജീവനത്തിന്റെ വാക്കുകൾ മറ്റേ അനേകം ജീവിതങ്ങൾക്ക് പ്രതീക്ഷയും പ്രേരണയും പകരുന്ന പ്രകാശ ദീപമായി മാറുന്നു എന്ന് ലതീഷ് കുണ്ണുമൽ ആലപ്പടമ്പ്.
8: ഓക്കെ ചേട്ടാ, നമുക്ക് ഏറ്റവും ക്ഷമ വേണ്ടുന്ന അവസരം ഏതാണെന്നറിയോ?
7: എന്റെ കാര്യം പറയുകയാണെങ്കിൽ ദാ ഈ ദർപ്പണം അവതരിപ്പിക്കുന്ന അവസരം. ഓ, ക്ഷമയോടെ നെല്ലിപ്പലക എന്നെ കേട്ടിട്ടേ ഉള്ളൂ.
8: ആ, കേട്ടറിവ് മാത്രമുള്ള കാര്യം കാണാനും അനുഭവിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? നന്ദി വേണട്ടാ, നന്ദി.
7: സമ്മതിച്ച്.
8: അപ്പൊ ഞാൻ ചോദിച്ചത്, ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ക്ഷമ വേണ്ടതല്ലേ?
7: ശരിയാണ്. പ്രത്യേകിച്ചും ചേച്ചി പോലെ മര്യാദയ്ക്ക് ഡ്രൈവിംഗ് അറിയാത്ത ചിലരൊക്കെ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോ ബാക്കിയുള്ളവർക്ക് നല്ല ക്ഷമ വേണ്ടി വരും.
8: ഹലോ, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം കേട്ടാ. ചേട്ടനെ പോലെ റോഡ് സൈഡിലെ മയിൽക്കുറ്റിയുടെയും മരങ്ങളുടെയും കണക്കെടുത്തിട്ടല്ല ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്.
7: എന്നാൽ എന്താ, ഞാനിപ്പോ നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ.
8: ഓ, അപ്പൊ അത് സത്യമായിരുന്നല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഡ്രൈവിംഗ് വളരെ ക്ഷമ വേണ്ടുന്ന ഒന്നാണ്, സംശയമില്ല. എന്നാൽ അതേപോലെ ക്ഷമ വേണ്ടുന്ന, ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള കഴിവ് വളരെ ആവശ്യമുള്ള ഒന്നാണ് അധ്യാപനം. ബസ് ഡ്രൈവറായി പിന്നീട് തന്റെ സ്വപ്നമായിരുന്ന അധ്യാപന ജോലി കരസ്ഥമാക്കിയ അഭിജിത്തിനെ പരിചയപ്പെടുത്തിയ ജാലകം ശ്രദ്ധേയമായെന്ന് രാമദാസൻ ഒളവിലം ചുക്ലി.
7: കെ എം അഭിജിത്ത് എന്ന സാധാരണക്കാരനായ ബസ് ഡ്രൈവറുടെ വിജയഗാഥ ഏറെ മനോഹരം. അദ്ദേഹത്തിന്റെ ജീവിത വിജയം യുവതലമുറയ്ക്ക് ഒരു പാഠമാവട്ടെ എന്ന് നെടുവലൂർ ശശി ഇരിക്കൂർ.
8: നിങ്ങളാണ് മാഷയെ യഥാർത്ഥ മാഷ്. ഡ്രൈവിംഗും അധ്യാപനവും നല്ല ശ്രദ്ധയും കരുതലും വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അഭിനന്ദനങ്ങൾ അഭിജിത്ത് മാഷ് ഡ്രൈവർക്ക് എന്ന് കണ്ണാടി വെളിച്ചത്ത് നിന്നും ജിഷ ജ്യോതിസ്.
7: 22-ാം തീയതി രാവിലെ ജാലകത്തിൽ തെയ്യം കലാകാരന്മാരുടെ ജീവിതം തുറന്നു കാട്ടിയത് ശ്രദ്ധേയമായി എന്ന് നീലേശ്വരം മൂലപ്പള്ളിയിൽ നിന്നും ഫൈസൽ, വത്സൻ, മോഹൻ, മോഹൻകുമാർ, ശശിധരൻ എന്നിവർ.
8: 24-ാം തീയതിയിലെ ഗാന്ധി ദർശനം ഹൃദയപ്രവേശ

0: ഉച്ചിയായിരുന്നു. എം മുഹമ്മദ് സാറിന്റെ അവതരണം ഗംഭീരം. ഗാന്ധി ദർശന ചിന്തകൾ കൂടുതൽ കൂടുതൽ കാതുകളിലേക്ക് എത്തിക്കാൻ അന്നും ഇന്നും എന്നും ആകാശവാണിയെപ്പോലെ ശക്തമായ മാധ്യമം മറ്റൊന്നില്ല. അഭിനന്ദനങ്ങൾ എന്ന് ടി പി മായാമണി ടീച്ചർ തളിപ്പറമ്പ്. പിന്നെ രാഘാപൂതൂരന്റെ മെസ്സേജും നമ്മൾ നേരത്തെ വായിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്തത് അതേക്കുറിച്ച് തന്നെയാണ്. മയക്കുമരുന്ന് മാഫിയകളുടെ ഉറവിടം കണ്ടെത്തി ഇതിന്റെ തലപ്പത്ത് നിൽക്കുന്ന നീചന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്നതുവരെ പോരാട്ടം തുടർന്നേ മതിയാകൂ. ഇതിന് ഗവൺമെന്റിനൊപ്പം ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കണം. ഒപ്പം ആകാശവാണിയും ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ നിർത്താതെ തുടർന്നും പ്രക്ഷേപണം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നൊക്കെയാണ് രാഘാപൂവത്തൂർ എഴുതിയിട്ടുള്ളത്.
1: എത്രയോ വർഷങ്ങളായി രാമായണം വായിക്കുന്നത് കൊണ്ടാവണം അത് കേൾക്കാനുള്ള ആവേശവും വളരെ അധികമാണ്. ഈ രാമായണ മാസത്തിൽ രാവിലെയും വൈകിട്ടും രാമായണ പാരായണം കേൾപ്പിക്കുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പ്രഭാകരൻ തെക്കേക്കര കടനപ്പള്ളി.
0: പിന്നെ ഇത് കണ്ട ചേട്ടൻ,
1: എന്താണ്
0: ഇത്? കതിവന്നൂർ വീരൻ തെയ്യത്തിന്റെ ചിത്രാണെന്നാണ് നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര മാഷ് എഴുതിയിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ നല്ല ചിത്രം. പിന്നെ ഹാഹാ, ഇനി എന്ന് കിട്ടും ആ രുചി? അമ്മയ്ക്ക് മാത്രമായി അറിയുന്ന നല്ലതും ചീത്തയുമായ കുമിലുകൾ ഇന്നുള്ള ഒരു കറിക്കും ആ രുചിയില്ല. വറുത്തരച്ചു വെച്ച കുമിൽ കറിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളമൂറുന്നു. ചേട്ടനും വായിൽ വെള്ളമൂറുന്നുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന കുമിലുകറിയും അമ്മ പറയുന്ന കാര്യങ്ങളും എല്ലാം മറഞ്ഞുപോയി. മധുര സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അനിൽകുമാരനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ എന്ന് നമ്മുടെ ഇ വി ജി നമ്പ്യാർ, രമാജി നമ്പ്യാർ പള്ളിക്കുന്ന് ആണ് എഴുതിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂടിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ സുധാ വേണുഗോപാൽ കുണ്ടംകുഴി കാസർഗോഡ് എഴുതിയിട്ടുണ്ട്. അഴുക്കിൽ പൊട്ടി മുളക്കുന്ന അരിക്കുമിലുകളെ അടുക്കളയിലെ രുചിക്കൂട്ടാക്കി മാറ്റുന്ന അമ്മയുടെ മാന്ത്രികതയെ കുറിച്ച് വാചാലമായ കഴിഞ്ഞ ആഴ്ചയിലെ ഓലച്ചൂട്ട് കണ്ണും മനസ്സും നിറച്ചു. ഇനിയും ഒരുപാട് കുളിരോർമ്മകളിലേക്ക് ആഞ്ഞാഞ്ഞു വീശാൻ ഓലച്ചൂട്ടിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ല. ഇപ്രാവശ്യം മംഗ്ലീഷ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇപ്രാവശ്യം ചേട്ടൻ വായിച്ചോ.
1: 25-ാം തീയതി രാവിലെ പ്രിയം പ്രീതം പരിപാടിയിൽ പ്രകാശിനി മാധവൻ അതിഥിയായി വന്നപ്പോൾ ഈ പരിപാടി സംഗീത സാന്ദ്രമായി.
0: ഓഹോ, വെറുതെയല്ല ആൻലിയ മംഗ്ലീഷിൽ എഴുതുന്നത്, ചേട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്.
1: ജാനകിയമ്മയുടെ സ്വരസാമ്യമുള്ള ഈ പാട്ടുകാരി നമ്മുടെ നാട്ടിലായിട്ട് പോലും ആരും അവരെ അറിയാതെ പോയത് കഷ്ടമായി.
0: ആൻലിയ മംഗ്ലീഷിൽ എഴുതാനുള്ള ഒരു കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട്.
1: എന്താണ്?
0: എൽ കെ ജി തൊട്ടേ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇന്ന് ബി എ ഇംഗ്ലീഷ് ആണ് എന്റെ വിഷയം.
1: അതുകൊണ്ട് തന്നെ
0: മലയാളം എഴുതുമ്പോൾ വളരെയേറെ സമയം പിടിക്കുന്നുണ്ട്. സാരമല്ല ആൻലിയ, വളരെ സമയം എടുത്തിട്ടായാലും ആൻലിയ മലയാളത്തിൽ തന്നെ എഴുതണം. നമ്മളൊക്കെ മലയാളികളല്ലേ, അപ്പൊ മലയാളം പഠിക്കണ്ടേ? ചേട്ടനെ പോലെ ആവാൻ പാടുണ്ടോ?
1: അടുത്തത് ഗായികയും സംഗീത അധ്യാപികയുമായ പ്രകാശിനി മാധവന്റെ പാട്ടുകൾ പ്രിയം പ്രിയതരത്തിലൂടെ കേട്ടപ്പോൾ സത്യത്തിൽ ജാനകിയമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായി തോന്നി എന്ന് സതീശൻ മുമ്പള്ളി കൊട്ടാളി.
0: അതേ പരിപാടിയെ കുറിച്ചാണ് കെ പി ജാനകി പരിപ്പായി അവരും എഴുതിയിട്ടുള്ളത്. പ്രിയം പ്രിയതരത്തിൽ സംഗീത അധ്യാപിക പ്രകാശിനി ടീച്ചർ അവതരിപ്പിച്ച പരിപാടി വളരെ ഇഷ്ടമായി. എസ് ജാനകിയുടെ ഗാനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ട ആ ടീച്ചറുടെ അനുഭവം കേട്ടപ്പോ ഏറെ വിഷമവും തോന്നി. പിന്നെ രമ ടീച്ചറും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ദർപ്പണത്തിലേക്ക് എഴുതുന്നത് അന്നത്തെ പ്രിയം പ്രിയതരം പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിട്ടാണ്.
1: അടുത്തത് ഓർമ്മകളുടെ സംഗീതത്തെ കുറിച്ചാണ്. 26-ാം തീയതി ആ പരിപാടിയിൽ എം എസ് വിശ്വനാഥന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ഓർമ്മകളും പ്രക്ഷേപണം ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുള്ളത് അച്ചാം തുർത്തി കെ കെ വിശ്വനാഥൻ.
0: അടുത്ത മെസ്സേജ് നമ്മുടെ ശാന്താ വിളയാങ്കൂടിന്റേതാണ്. മാനസിക അസ്വാസ്ഥ്യങ്ങളെ കുറിച്ചും അതിനുള്ള പ്രതിവിധികളെ കുറിച്ചും തുടക്കത്തിലെ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കിയ ആരോഗ്യദീപ്തി. പിന്നെ രാമായണ മാസ തുടക്കത്തിലെ രാമായണ പാരായണവും ആദ്യത്തെ ദിവസം രാമനെ കുറിച്ചുള്ള പാട്ടുകളുമായി എത്തിയ ഗാനാമൃതവും വളരെ നന്നായിരുന്നു. വായനയുടെ വാതായനങ്ങളും അതുപോലെ ശ്രദ്ധേയമായിരുന്നു എന്ന് ഇവരെഴുതിയിട്ടുണ്ട്.
1: ശരി. 24-ാം തീയതിയിലെ ശ്രീതിലകത്തിൽ എഴുത്തുകാരി ബീന ബിജുവുമായുള്ള അഭിമുഖം കേട്ടു. നാട്ടിൽ സംഘടിപ്പിച്ച ഒരു ആദര സദസ്സിൽ വെച്ച് അവരെ പരിചയപ്പെടാൻ ഇടയായിരുന്നു എന്ന് ധന്യ മുരളി വെള്ളച്ചാൽ.
0: പിന്നെ കിളിക്കൂട്ടം എന്ന പരിപാടിയില് പൂച്ചയുടെ മീശയുടെ പ്രത്യേകതകളെ പറ്റി ശങ്കരനെല്ലൂർ യു പി സ്കൂളിലെ കുട്ടി പറഞ്ഞത് എനിക്ക് പുതിയ അറിവായിരുന്നു എന്ന് ബിന്ദു സുന്ദർ പർശിനിക്കടവ് എഴുതിയിട്ടുണ്ട്. പിന്നെ സന്തോഷ് ഒഴിഞ്ഞ വളപ്പ് കാസർഗോഡ് എഴുതിയിട്ടുള്ളത് ഗൃഹരശ്മി പരിപാടിയിൽ വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത് വളരെ അറിവ് പകരുന്നതായിരുന്നു. ഉറക്കം, ദഹനക്കുറവ് തുടങ്ങിയ

0: നിരവധിയായ കാര്യങ്ങൾക്കുള്ള ശ്രോതാക്കളുടെ സംശയത്തിന് ഡോക്ടർ വളരെ വിശദമായി തന്നെ മറുപടി നൽകി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമുക്ക് കത്തുകൾ നോക്കാം.
1: ഇത് കരിമ്പത്തെ അമേഗയുടെ കത്താണ്. 22-ാം തീയതിയിലെ അങ്കണം പരിപാടിയിൽ വി പി പ്രകാശൻ അവതരിപ്പിച്ച കടൽ അറിവുകൾ എന്ന കവിത ശ്രദ്ധിച്ചു. അനന്തമായ ആ മഹാജലാശയത്തെക്കുറിച്ചുള്ള പ്രസ്തുത കവിത ഇഷ്ടമായി.
0: ആ പിന്നെ ഒരു 2 കത്ത് വന്നിട്ടുണ്ട്. 10 സെന്റ് ചിറ്റടിയിൽ നിന്നും എം മോഹനൻ, എം തമ്പാൻ, രാജൻ, വിജേഷ് ഇവര് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവര് പറയുന്നത് ഞങ്ങൾ ഒരു 30 കത്തെങ്കിലും ദർപ്പണത്തിലേക്ക് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വായിച്ചിട്ടില്ല എന്നാണ്.
1: അപ്പൊ ഇത് 31-ാമത്തെ കത്താണോ?
0: 31-ഉം 32-ഉം ഉണ്ട്. എന്തായാലും 10 സെന്റ് ചിറ്റടിയിൽ നിന്നും നമുക്ക് ഒരു കത്തും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് പോലും കേൾക്കുന്നത്. ഇവരൊരു കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി കിട്ടിയില്ല എന്നാ പറയുന്നത്. ചോദിച്ച കാര്യം ദർപ്പണത്തിന്റെ സമയം 1.5 മണിക്കൂർ ആക്കിക്കൂടെ എന്നാണ്. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് ഒരു നിർവാഹവും ഇല്ല. എന്തായാലും പരിപാടികളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇനിയും എഴുതുക അല്ലേ.
1: രാമായണത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിയാൽ മനുഷ്യൻ മനുഷ്യനാവും. എല്ലാ ദിവസവും ആകാശവാണി ഓർക്കുന്ന രാമായണ പൊരുൾ ഏറ്റവും നല്ലത് എന്ന് ശങ്കരൻ തെക്കിനിൽ കോറും.
0: ഓക്കെ. പിന്നെ നമ്മുടെ വാസുദേവൻ നമ്പൂതിരി ഒറ്റപ്പാലം, ജൂലൈ 16-ാം തീയതി ബീനാ വിജയൻ അവതരിപ്പിച്ച സുഭാഷിതം മനുഷ്യ ജീവിതത്തിനു നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എൻ ദാമോദരൻ സാക്ഷാത്കാരം ഏച്ചൂർ, അദ്ദേഹത്തിന്റെ കത്ത്. 1, 13-ാം തീയതിയിലെ സിനിമ പാരഡൈസോയിൽ കിരൺ റാവുവിന്റെ ലാപ്പത്ത ലേഡീസ് എന്ന സിനിമയെ നന്ദലാൽ വിലയിരുത്തിയത് ഹൃദ്യമായി തോന്നി എന്നാണ്. പിന്നെ അദ്ദേഹം ശ്രീതിലകം പരിപാടിയെക്കുറിച്ചാണ് എഴുതുന്നത്. ശ്യാമള ചെറുപഴശ്ശിയുമായുള്ള അഭിമുഖം കേട്ടു. അവരുടെ കായിക താല്പര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും മാരത്തൺ റണ്ണറാണെന്ന വിശേഷം അത് ഈ പരിപാടിയിലൂടെയാണ് അറിഞ്ഞത്. പിന്നെ പ്രീത രമേഷ് തൃച്ചംബരം അവതരിപ്പിച്ച പ്രിയം പ്രിയതരത്തിലെ ഗാനങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ഈ കത്ത് എഴുതിയിട്ടുള്ളത് രമേശൻ ആരംഭൻ, പരപ്പിൽ കാട്ടമ്പള്ളി. 22-ാം തീയതി സയൻസ് കഫേയിൽ ശാസ്ത്രലേഖകൻ ടി കെ ദേവരാജൻ കാലം, കലണ്ടർ, ജ്യോതിശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു.
0: പിന്നെ രാധാകൃഷ്ണൻ കാക്കൂർ ഈ രാമായണ മാസത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന രാമായണ പൊരുളും രാമായണ പാരായണവും കണ്ണൂർ നിലയത്തിലൂടെയാണ് ശ്രവിക്കാറുള്ളത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക.
0: കത്തുകൾ അയക്കേണ്ട വിലാസം
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94-95-96-70-80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെയായിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
10: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
9: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
10: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: ആകാശവാണി കണ്ണൂർ.
12: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
13: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.

0: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ടി എൻ ടി ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ടി എൻ ടി ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
1: ശ്രീനാരായണ ഐ ടി ഐ, 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ഐ ടി ഐ. കേന്ദ്ര ഗവൺമെന്റ് എൻ സി വി ടി കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ഐ ടി ഐ, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965, മൊബൈൽ 9947278781.
0: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581. മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
2: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: ഹലോ, നീ എവിടെയാ?
5: ഞാൻ നമ്മുടെ അനശ്വരയിലാ, ഓണം ഷോപ്പിംഗിന് വന്നതാ.
4: ഇത്ര നേരത്തെയോ?
5: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും, കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
6: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
7: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
8: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ, 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
10: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
11: ഭക്തിഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം S. ജാനകി പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയതാണ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡിംഗ്

0: തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ഹലോ, നീ എവിടെയാ?
2: ഞാൻ നമ്മുടെ അനശ്വരയിലാ ഓണം ഷോപ്പിംഗിന് വന്നതാ.
1: ഇത്ര നേരത്തെയോ?
2: അതെ, അനശ്വരയിൽ ഓണം ഓഫർ.

0: ഹലോ, നീ എവിടെയാ?
1: ഞാൻ നമ്മുടെ അനശ്വരയില ഓണം ഷോപ്പിംഗിന് വന്നതാ.
0: ഇത്ര നേരത്തെയോ?
1: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
2: അനശ്വര സിൽസ്, ജി മോൾ, കണ്ണൂർ.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഭക്തിഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരതിന്റെ ഭാഗമായി കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും. രാവിലെ 9:45 കണ്ണൂർ ചാല ചിന്മയ വിദ്യാലയത്തിലാണ് പരിപാടി. റിസർവ് ബാങ്കിന്റെ പണനയ സമിതി യോഗം നാളെ ആരംഭിക്കും. ബുധനാഴ്ചയാണ് അടിസ്ഥാന പലിശ നിരക്ക് സംബന്ധിച്ച ഗവർണറുടെ പ്രഖ്യാപനം. ഓണക്കാല റേഷൻ വിതരണം നാളെ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡന്റായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു.

സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇന്നു മുതൽ ഈ മാസം 7 വരെ ലോക മുലയാട്ടൽ വാരം ആചരിക്കുന്നു. കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും ചേർന്ന് വാരാചരണം ആരംഭിച്ചത്. പുതുച്ചേരിയിൽ സീച്ചം ട്രോഫി സീനിയർ വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് കിരീടം. ഹിമാചൽ പ്രദേശിനെ 48 റൺസിന് പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ വിജയം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
0: ഈ പരമ്പരയിൽ ഇന്ന് വി ദക്ഷിണാമൂർത്തിയുടെ ചലച്ചിത്ര സംഗീത ജീവിതം.

സ്കൂൾ ഫൈനൽ പരീക്ഷ. ഇന്ത്യാ ചരിത്രത്തിന്റെ ചോദ്യപേപ്പറിൽ ഉത്തരങ്ങൾ എഴുതാൻ പറ്റാതെ വിയർത്ത ഒരു ബാലൻ. അതിനകം പഠിച്ച ശാസ്ത്രീയ സംഗീത കൃതികളും പാഠങ്ങളും വർണ്ണങ്ങളും മറ്റും ഉത്തരക്കടലാസിൽ എഴുതി നിറച്ച് പരീക്ഷാ ഹാൾ വിട്ടിറങ്ങി. പരീക്ഷാഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തോറ്റു. എന്നാൽ ആ ശാസ്ത്രീയ സംഗീത പാഠങ്ങൾ പിന്നീട് ആ ബാലനെ ലോകമറിയുന്ന ആരാധ്യ പുരുഷനാക്കി, മഹാവിജയം നേടിയെടുത്ത സംഗീത കുലപതിയാക്കി വാഴ്ത്തി. ഉത്തരക്കടലാസുകളോ നേടിയ മാർക്കുകളോ അല്ല ഒരു മനുഷ്യന്റെ വിജയം നിശ്ചയിക്കുന്നത് എന്ന പരമസത്യം സംഗീത സപര്യ തന്നെയായി തീർന്ന സ്വജീവിതത്തിലൂടെ ലോകസമക്ഷം ബോധ്യപ്പെടുത്തിയ സംഗീതജ്ഞനാണ് വി. ദക്ഷിണാമൂർത്തി.

0: എൻ്റെ അമ്മ അച്ഛൻ. അതിൽ അമ്മ നല്ലപോലെ പാടുമായിരുന്നു. അതിൽ സംഗീതത്തിനെ പറ്റി കൂടുതൽ വാസന ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ട്.
1: വി ദക്ഷിണാമൂർത്തി ഓർത്തെടുത്ത ചില ജീവിത മുഹൂർത്തങ്ങൾ, സംഗീത നിർവഹണ മുഹൂർത്തങ്ങൾ.
0: അത് വാസ്തവത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ നല്ലപോലെ പാടുമായിരുന്നു, അമ്മയും നല്ലപോലെ പാടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹെറിഡിറ്ററി ആയിട്ട് ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് ആ ഒരു ജ്ഞാനം ഉണ്ടായതുകൊണ്ട് സംഗീതത്തിൽ നല്ല വാസനയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ സംഗീതം, വാസ്തവത്തിൽ സംഗീതം എടുക്കണം എന്നും പറഞ്ഞ് അങ്ങനെ വന്നതല്ല. എങ്കിലും കുറച്ചൊരു 10-15 വയസ്സായപ്പോഴത്തേക്കും നല്ലപോലെ ഞാൻ പാടുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, എന്നാൽ കുറച്ച് ശിക്ഷ്യപ്പെട്ട് ഇയാളൊരു പാട്ടുകാരനാവരുതെന്ന് ഒരു അച്ഛനെ തോന്നി. അങ്ങനെ ഒരു 12 വയസ്സെന്ന് പറയാം, 12 വയസ്സിൽ ഞാൻ കച്ചേരി വരെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴാണ് വെങ്കടാചലം പോറ്റി അദ്ദേഹം ഇവിടുത്തെ വെഞ്ചിറ പോറ്റി എന്ന് പറയും തിരുവനന്തപുരം. അങ്ങേരുടെ ശിഷ്യത്വത്തിൽ ഞാനൊരു 2-3 കൊല്ലം അഭ്യസിച്ചു. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് അത് ശിഷ്യത്വം അങ്ങനെ നിർത്തി ഞാനിവിടെ നേരെ വെക്കത്തേക്ക്.

0: അതിനകം വൈക്കത്തപ്പന്റെ കഠിനഭക്തനായി മാറിയ ദക്ഷിണാമൂർത്തി ശാസ്ത്രീയ സംഗീത ട്യൂഷനുകളും കച്ചേരികളുമായി വൈക്കത്ത് കാലം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛന് മദ്രാസിലേക്ക് സ്ഥലം മാറ്റമാവുന്നു. മദ്രാസിലും വൈക്കത്തുമായി മാറി മാറി താമസിച്ചുകൊണ്ടിരുന്ന ദക്ഷിണാമൂർത്തിയുടെ മുന്നിൽ ചലച്ചിത്ര രംഗത്ത് നിന്ന് അവസരങ്ങൾ വന്നു ചേർന്നു. ദക്ഷിണാമൂർത്തി ജീവിതകഥ തുടരുന്നു.
1: ഞാൻ മദ്രാസിൽ 1948 എത്തിയത്. അവിടെ ഞാൻ ചെന്നു കഴിഞ്ഞ ഉടനെ ആദ്യമായി എന്നെ സിനിമയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നത് കോഷി സാറും അഗസ്റ്റിൻ ജോസഫ്, അതായത് നമ്മുടെ യേശുവിൻ്റെ അച്ഛൻ, പിന്നെ അഭയദേവ് സാറ്, പിന്നെ കോഷി സാറിൻ്റെ അനിയനോ ജ്യേഷ്ഠനോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അങ്ങേരും ഉണ്ടായിരുന്നു, ഒരു ഡോക്ടറാണ്. ആദ്യമായിട്ട് എന്നെ നല്ലതങ്ങൾക്ക് ഒരു പടത്തിന് ചെയ്യണം എന്നും പറഞ്ഞാണ് അവരൊന്ന് വിളിച്ചത്. അതാണ് എൻ്റെ ആദ്യത്തെ സംവിധാന തുടക്കം. ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യകാലത്തൊക്കെ കുറേ അധികം പേര് ആദ്യഗാനം അവരവർ പാടിയത് ആദ്യമായിട്ട് അവർ സിനിമയ്ക്ക് പാടുകയാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്, അതിലൊന്നാണ് മിസ്റ്റർ അഗസ്റ്റിൻ ജോസഫ്. മനോഹരമീമൻ മഹാരാജ്യം എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ വൈക്കം മണി, അതായത് ശ്രീകുമാരൻ തമ്പിയുടെ ഫാദറിനില്ല, അദ്ദേഹം പാടിയതും ആദ്യത്തെ ഗാനമാണ് ഇമ്പമേറും ഇതളാകും എന്ന് പറഞ്ഞൊരു ഗാനം.

0: അങ്ങനെ നല്ല തങ്കാൾ പടത്തിനകത്ത് പാട്ടിട്ട് കൊടുത്ത് ആനന്ദമംഗം മണിമേടത്തോറും അതും മിസ്റ്റർ അഗസ്റ്റിൻ ജോസഫ് പാടിയിട്ടുണ്ട്. അങ്ങനെ ആ ഗാനങ്ങൾ ഇട്ട് കൊടുത്ത് അത് തീർന്നു.
1: 1950 റിലീസായ നല്ല തങ്ക മലയാളത്തിലെ 6-ാമത്തെ സിനിമയായിരുന്നു. കെ കെ അരൂർ, ജയരാമ അയ്യർ, കിളിമാനൂർ മാധവ വാര്യർ, പി എസ് ദിവാകർ, ഇ ഐ വാര്യർ, പരമദാസ്, ചിദംബരനാഥ് എന്നിവരെ തുടർന്ന് ദക്ഷിണാമൂർത്തി സംഗീത സംവിധായക നിരയിലെ ആദ്യ കണ്ണുകളിൽ ഒരാളായി തീർന്നു. അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ പല ഗായകരുടെയും രംഗപ്രവേശത്തിന് ദക്ഷിണാമൂർത്തിക്ക് കാർമ്മികത്വം വഹിക്കേണ്ടി വന്നു.
0: പിന്നെ അടുത്തതായി ഞാൻ ചെയ്തത് നവലോകമാണ്. അതിലും അബ്ദുൾ ഖാദർ തങ്കക്കിനാക്കൾ ഹൃദയ വേശും എന്നും പറഞ്ഞ് ഒരു പാട്ടുണ്ട്.

ആ പാട്ടും നവലോകത്തിൽ നല്ല പോപ്പുലറായ ഒരു പാട്ടായിട്ട് വന്നു. പിന്നെ അമ്മ, അതിലും ഒരു പുതിയ ഗായകൻ വന്നു, ഗോകുലബാലൻ, വരൂ നീ പ്രേമരമണി.

അതേ പടത്തിൽ തന്നെ അരുതേ പൈങ്കിളിയെ എന്ന് പറഞ്ഞ് ജാനമ്മ ഡേവിഡ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതും അവരുടെ ആദ്യത്തെ പാട്ടാണ്. അതുപോലെ തന്നെ ഉടമയും എളിമയും എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഘണ്ടശാല പാടിയതാണ്. അതും അങ്ങേരുടെ ആദ്യത്തെ പാട്ടാണ്. കുറേ ആളുകൾ ഇങ്ങനെ പുതിയതായിട്ട് ഓരോരുത്തർക്കും ഓരോ ആദ്യത്തെ പാട്ടാണെന്നും പറഞ്ഞ് എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാതെ എൻ്റെ വലിയ മഹാകഴിവ് കൊണ്ടോ അല്ല ഞാൻ വലിയ ഒരു മഹാമനുഷ്യനാണെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. പിന്നെ അടുത്തത് ലോകനീതി. കണ്ണാനീ ഉറങ്ങ് എന്നൊരു പാട്ടിട്ടു. അത് എം രാജ പാടിയതാണ്. അതും അങ്ങേരുടെ ആദ്യത്തെ പാട്ടാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ശരിയോ തെറ്റോ അടുത്തത്, അതിൽ കമലലോചന എന്നും പറഞ്ഞ് മീനസുലോചന എന്നും പറഞ്ഞ് തിക്കുറിശ്ശി എഴുതിയൊരു പാട്ടുണ്ട്. അത് ആ മീനസുലോചന പാടിയത്. അതും അവർക്ക് ആദ്യത്തെ പാട്ടാണ്. അപ്പോൾ അവരും അങ്ങനെ ആദ്യത്തെ പാട്ടായിട്ടാണ് അതങ്ങനെ വെച്ചത്. പിന്നെ കിടപ്പാടത്തിൽ കുങ്കുമച്ചാറ് മണിഞ്ഞു പുലർകാലമങ്ക വരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിൽ എം രാജ അഭയദേവ് രചിച്ച് ഇത് പാടിയിട്ടുണ്ട്.

ഇതെല്ലാം ഏറെക്കുറെ പോപ്പുലർ സോങ് ആണെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പറയുകയാണ് ഞാൻ. പിന്നെ അടുത്തത് സീത, പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പും പെയ്തിരുന്നു. അതും സുശീല പാടിയ ആദ്യത്തെ ഗാനമാണ് മലയാളത്തിൽ.

അതുപോലെ തന്നെ സത്യഭാമ വാടൊരുതിയും മലരനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഉദയഭാനുവും ലീലയും കൂടെ പാടിയ പാട്ടാണ്. നല്ല നല്ല പാട്ടാണ്.

അതിൽ തന്നെ പി ബി ശ്രീനിവാസ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ എന്തിനു പിന്നെ മാനവ ജീവിതമുലകിൽ എന്നും പറഞ്ഞിട്ട് നല്ല പാട്ട്.

പിന്നെ ഇതെല്ലാം പഴയ പടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ചിലമ്പൊലി പ്രിയമാനസ എന്നും പറഞ്ഞ പാട്ട് ലീല പാടി അഭേദം എഴുതിയതാണ്. പിന്നെ ദേവാലയം പടത്തിൽ ഞാൻ തന്നെ പാടിയ ഒരു പാട്ടുണ്ട്, നഗരാദി എണ്ണയുണ്ട് സഹജരാ.

പിന്നെ അഭയം, അതിലും ഭാസ്കരൻ മാസ്റ്റർ എന്ന ഒരു പാട്ട് രചിച്ചിട്ടുണ്ട്. റാവു പോയതറിയാതെ രാഗമൂകമായി, സുശീല പാടിയത്. അപ്പം നല്ല ഒരു പാട്ടാണത്.

0: നാദോപാസന എന്ന ഉദാത്ത ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ദക്ഷിണാമൂർത്തിക്ക് സംഗീത നിർവഹണം പോലും. ഈശ്വര സാക്ഷാത്കാരമെന്ന ആദർശ സങ്കല്പത്തെയാണ് സ്വാമി എന്ന് വിളിപ്പേരുള്ള ഈ സംഗീതജ്ഞൻ സംഗീത സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നത്. കർണാടക സംഗീത രാഗ പദ്ധതിയാണ് സ്വാമി സംഗീതത്തിന്റെ അടിയുറപ്പ്. വി ദക്ഷിണാമൂർത്തി ചലച്ചിത്ര സംഗീത സംവിധാനത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ വിശദമാക്കിയത് ഇങ്ങനെ.
1: പിന്നെ ഗുരുവായൂരപ്പനില് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, നാരദർ വന്ന് പാടുന്ന പാട്ടാണത്.
0: ദക്ഷിണാമൂർത്തി തന്റെ ചില ഗാനങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നതും അതുതന്നെ.
1: അതില് ഒരു പ്രത്യേകമായിട്ട് ആ പാട്ടിൽ പറയാനുള്ള എന്താ വെച്ചാൽ, മുഖാരിയിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ അത് ഇടരുത് എന്നൊരു ശാസ്ത്രമുണ്ട് സംഗീതത്തിൽ. പക്ഷെ ആ പടത്തിൽ മുഖാരിയിൽ ഞാൻ ഇടാൻ തുടങ്ങിയാലും അതിലൊരു പ്രയോഗം മാത്രം മാറ്റി വെച്ച് അത് മുഖാരിയല്ല അത്ത മാതിരി ആക്കി വെച്ചു. അത് കാരണം ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു ഈ മണ്ണിൽ ദുഃഖങ്ങൾ സ്വയം മരിച്ചു. ഇത് മുഴുവൻ മുഖാരിയാ. കരയും കടലും ഈ പ്രയോഗം മുഖാരിക്കില്ല. അപ്പം ആ ഒരു പ്രയോഗം വെച്ച് കൊടുത്താൽ ഉടനെ ആ മുഖാരിയുടെ സകല ദോഷവും തീർന്നു.

എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ രാഗങ്ങൾ ഇടാം, അത് ഇടാമോ ഇടാൻ പാടില്ലയോ, അല്ലെങ്കിൽ വേറെ രാഗത്തിൽ തന്നെ ചില രാഗം നമ്മൾ പാടുമ്പോൾ അതിൽ വേറെ സ്വരങ്ങൾ ചേർത്താൽ കാതിന് രഞ്ജകമായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാനൊക്കും, അത് ചേർത്തിട്ടുമുണ്ട്.

0: എന്നാൽ ശാസ്ത്രീയ സംഗീതരാഗങ്ങളുടെ യാന്ത്രികമായ പരാവർത്തനമല്ല സംഗീത സംവിധാനം.
1: വന്ദനമോ കീർത്തനമോ വെച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പൊ അവനെ വന്ദനമോ രഘുനന്ദന, വന്ദനമോ രഘുനന്ദന, അതങ്ങനെ തിരിച്ചറുത്തലാകുമ്പോ വന്ദനമോ രഘുനന്ദന എന്ന് പറയുമ്പോൾ

അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ കർണാനന്ദ മേവിയിലെ ചരണം നീജ രൂപതാളത്തിലാണ് ഇത്. ആയുധാതി പടിയ നീ

0: శిరీష సన్నిబ శరీర శోభిత శరీర శో
1: నిన్ను నిన్నది
0: ആലാപനം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആലാപനം എന്ന് വീണ്ടും വന്നു. അതെങ്ങനെ വന്നു?

സംഗീതം എന്ന് പറഞ്ഞാൽ മുൻപേ ചെയ്ത ആ ആ സാധനമുണ്ടല്ലോ, അതിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ നമ്മൾ ചെയ്താൽ, നമ്മളും ചെയ്യുന്നുണ്ട്, ഇന്ന് ചെയ്താലും ആ പഴയ സാധനം തന്നെയാണ് നമ്മളെടുക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അത് ആയുധാളം രൂപതാളത്തിൽ വരും, രൂപതാളം ജമ്പതാളത്തിൽ വരും എന്നുള്ള പ്രശ്നമല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ഉദിക്കുന്നില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ.

0: ഈരടികളിലെ ഭാവാത്മകതയാണ് ഈണത്തിൻ്റെ ഉറവുകളെ തൊട്ടുണർത്തുന്നത്. അതുകൊണ്ട് ഗാനസാഹിത്യത്തിന് സംഗീതത്തെക്കാൾ പ്രാധാന്യമുണ്ട്.
1: നമ്മളൊരു ട്യൂൺ ഇടുമ്പോൾ അതിൻ്റെ വിശാലമായിട്ട് നമ്മൾ ട്യൂൺ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എന്തെല്ലാമോ ഇട്ടുകൊണ്ട് പോകും. നേരെ മറിച്ച് നമുക്കൊരു സാഹിത്യം കിട്ടുമ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണു? ആ സാഹിത്യം കിട്ടിയാൽ, വാസ്തവത്തിൽ ഒരു സാഹിത്യം നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ സംഗീതമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ വന്നിട്ട് അത് മുൻപേയും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നതുമാണ്, ലിറിക്സിന് യു വിൽ ഹാവ് ടു ഗിവ് മാർക്സ് 60%. അത് കൊടുക്കണം. പിന്നെ അതിന് ആ സാഹിത്യത്തിനകത്ത് അദ്ദേഹം എന്ത് ഭാവന, അങ്ങയുടെ മനസ്സിനകത്തുള്ള ഭാവന എന്തെന്നാണ്, ആ ഭാവന വച്ചിട്ട് അതിന് തക്കതായിട്ട് ഒരു ചെറിയ ഒരു പൂശൽ, ഒരു ഒരു മധുരം പൂശുക എന്ന് പറയുക, എന്ന് വെച്ചോളുക, അതൊന്ന് പൂശി ആ സാധനം വെളിയിൽ കൊടുക്കുക. അതിൻ്റെ ഭാവന കളയാതെ സംഗീതത്തിൻ്റെ മിടുക്ക് കാണിക്കണം എന്ന് നമ്മളതിനുദ്ദേശിക്കേണ്ട കാര്യമില്ല. രൂക്ഷമായിട്ട് പറയുമ്പോൾ, നമ്മൾ കുറേ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ആ ഫോഴ്സ് കൊടുക്കുക. ആ ഇപ്പോൾ ഒന്ന് ചുമ്മാ ഇരിക്കണം, അല്ല സാറേ അത് അങ്ങനെ വേണ്ട, ആ അല്ല സാറേ അതങ്ങനെ വേണ്ട എന്ന് പറയില്ല നമ്മൾ, എന്ന് പറയുന്നത് പോലെ രണ്ടും ഒരേ ഇത് തന്നെയാണ്. ഈ അല്ല സാറേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് രണ്ട് ടൈപ്പായിട്ട് നമ്മൾ പറഞ്ഞു. ആദ്യത്തതല്ല അങ്ങനെയല്ല, ആ അങ്ങനെയല്ലെന്നേ എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞതുപോലെ ആ സാഹിത്യത്തിനും ആ സിറ്റുവേഷനും തക്കതായിട്ടുള്ള ആ ഭാവത്തിൽ അവനെ ഒന്ന് പൂശി കൈ കൊടുക്കുക. ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതുവരെ.

ഊഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ എന്ന് പറഞ്ഞു. താന്തമാരബ്ധക്ലേ എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിൻ്റെ. അതായത് ഇതിന് ഈശ്വരൻ മാത്രമാണ് സാർ. എന്ന് വെച്ചാൽ താന്തമാരബ്ധക്ലേശ റോമന്ധം മമ സ്വാന്തം

നമ്മുടെ ആ റെൻഡറിങ്ങും അതിൻ്റെ ആ ഫാറമും അതായതൊരു അതിൻ്റെ ടെമ്പവും അതിൻ്റെ ആ ഒരു നമ്മൾ ഇവിടെയല്ല എന്നുള്ള ഒരു സ്ഥിതി അത് അതിപ്പോൾ തോന്നി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നെന്നുള്ള നമ്മൾ ഇതിങ്ങനെ ഇടണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെറും ഈശ്വരാനുഗ്രഹം മാത്രമാണ്.

0: உத்துங்க பனாகிரத்தில் என்னையும் வகிச்சாலும்.
1: കേവലം ഒരു പാഴ്മുളം തണ്ടാണു ഞാൻ. എന്നിലൂടെ സംഗീതമൊഴുക്കുന്നത് ഈശ്വരൻ എന്ന മഹാകലാകാരൻ എന്നിങ്ങനെ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്ത സംഗീതോപാസകനായിരുന്നു ദക്ഷിണാമൂർത്തി.

1950കളിൽ ആരംഭിച്ച് 2008 വരെ സക്രിയവും സജീവവും സർഗാത്മകവുമായി തുടർന്ന ആ സംഗീത ജീവിതം അവശേഷിപ്പിച്ചു പോയത് തലമുറകൾ നീങ്ങി മാഞ്ഞു മറഞ്ഞുപോയാലും ദീപ്തശോഭ കെടാത്ത അസംഖ്യം ഗാനങ്ങളുടെ അസുലഭ ശേഖരമാണെന്ന് കാലം തെളിയിക്കും.

വി ദക്ഷിണാമൂർത്തിയെ കുറിച്ചുള്ള ഓർമ്മകളുടെ സംഗീതം സമാപിക്കുന്നു. വിവരണം വിനീത സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015, 0497295607.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
11: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
12: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
13: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
14: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.

0: സവിധം ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ജോൺസൺ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിധു പ്രതാപും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കയ്യെത്തും ദൂരത്ത്. എസ് രമേശൻ നായരുടെ വരികളും ഔസിപ്പച്ചന്റെ ഈണവും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: അടുത്ത ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം രൗദ്രം. ഗാനശില്പികൾ PK ഗോപി, കോഴിക്കോട് യേശുദാസ്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിലെ പ്രത്യേക ചടങ്ങിൽ PPG സോൾജിയത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈനികരുടെ സമർപ്പണത്തിനും ത്യാഗത്തിനും ധൈര്യത്തിനും സവിശേഷ ശ്രദ്ധ നൽകുന്നതാണ് സോൾജിയത്തോൺ എന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഈ വർഷത്തെ നീറ്റ് UG കൌൺസിലിംഗ് ഈ മാസം 5 ആരംഭിക്കുമെന്ന് മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഒന്നാം റൌണ്ട് കൌൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 12 ഉച്ച 3 വരെയാണ്. റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി സൌത്ത് വെസ്റ്റേൺ റെയിൽവേ. ഇതുകാരണം ചില ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും മറ്റു ചിലത് ഭാഗികമായും റദ്ദാക്കി. കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 756.64 മീറ്ററിലെത്തി. ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്ന നടപടികളുടെ ഭാഗമായി രണ്ടാംഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്.

ഇന്നലെയായിരുന്നു അപകടം. ജപ്പാനിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38 ആയി. 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് 406 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9500 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ജപ്പാൻ ഭരണകൂടം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ ബോയ്സ് അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മറ്റന്നാൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ പത്തനംതിട്ടയെ നേരിടും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വിലയ്ക്കു വാങ്ങിയ വീണ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
0: വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനങ്ങളിൽ ഇനി യേശുദാസും പി ലീലയും ചേർന്ന് പാടിയത്. ചിത്രം കാവ്യമേള. ഗാനരചന വയലാർ രാമവർമ്മ.